ആകാശവാണി 103.6 റിയൽ എഫ് എം സമയം 5 കഴിഞ്ഞ് 53:24 103.6 മെഗാ ഹെർസിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 20, കൊല്ലവർഷം 1201 മിഥുനം 27, 2026 ജൂലൈ 11 ശനി.

0: റിയൽ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി കെ ഹരിദാസ്.
2: ഭഗവത്ഗീതയ്ക്ക് മഹാത്മാഗാന്ധി, രാജഗോപാലാചാരി തുടങ്ങിയ മഹത് വ്യക്തികളും നൂറുകണക്കിന് ആധ്യാത്മിക ആചാര്യന്മാരും വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി രചിച്ച ഗീതാ വ്യാഖ്യാനത്തിൻ്റെ പേര് അനാസക്തി യോഗം എന്നാണ്. ഗാന്ധിജിയുടെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം സ്വീകരിച്ച ദൃഢമായ തീരുമാനങ്ങൾക്ക് ഭഗവത്ഗീതയുടെ സ്വാധീനം വളരെ വലുതാണ്. സമസ്ത വേദങ്ങളുടെയും സാരം ഗീതയിലടങ്ങിയിട്ടുണ്ട്. ഓരോ വ്യക്തിയും ആജീവനാന്തം അനുസന്ധാനം ചെയ്താൽ പോലും ആഴമറിയാൻ വയ്യാത്ത വിധം അതിഗഹനമാണ് ഭഗവത്ഗീതയിലെ ആശയം. മനസ്സിനെ ഏകാഗ്രമാക്കി ചിന്തനം ചെയ്യുന്തോറും ഇതിലെ ഓരോ പദവും രഹസ്യ നിർഭരമാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അത് അനുഭവപ്പെടും. ദിനംതോറും നവനവങ്ങളായ ആശയങ്ങൾ മനസ്സിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഗീത നിത്യനൂതനമായി പരിലസിക്കുന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന യുക്തിഭദ്രമായ ഉപദേശവും ഊർജവും ഉത്സാഹവും പ്രചോദനവും പ്രേരണയുമാണ് ഗീതോപദേശമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും ലോകത്തുള്ള സകല മനുഷ്യ മനസ്സുകളാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ കുടികൊള്ളുന്ന ആത്മസംഘർഷത്തിനും അലസതയ്ക്കും അധൈര്യത്തിനും അങ്കലാപ്പിനും എതിരെ നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുള്ള ഭഗവത് സാന്നിധ്യത്തിൻ്റെ ഉദ്ബോധനം കൂടിയാണിത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് വ്യാസമഹർഷിയാൽ രചിക്കപ്പെട്ട മഹാഭാരതത്തിലെ

0: ഒരു ഭാഗമാണ് ഗീതോപദേശം. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സമകാലിക പ്രസക്തിയോടെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് മഹത് വ്യക്തികളും പണ്ഡിത ശ്രേഷ്ഠന്മാരും ഒരു വിസ്മയമായി ഭഗവത്ഗീതയെ കാണുന്നത്. ഭഗവാൻ ഗീതോപദേശ രൂപത്തിൽ നിരുപമമായ ശാസ്ത്രമാണ് അരുളി ചെയ്തിരിക്കുന്നത്. സതുപദേശ നിർഭരമല്ലാത്ത ഒരു വാക്കുപോലും ഗീതയിലില്ല. നല്ല മനുഷ്യനായി ജീവിക്കാൻ, നിഷിദ്ധ കർമ്മങ്ങൾ ത്യജിക്കാൻ ഗീതയിൽ പറയുന്നുണ്ട്. മോഷണം, വ്യഭിചാരം, കള്ളം, കപടം, ചതി, ബലാത്കാരം, ഹിംസ, അഭക്ഷ്യഭോജനം തുടങ്ങിയ ശാസ്ത്രവിരുദ്ധ നീചകർമ്മങ്ങൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു തരത്തിലും ചെയ്യാതിരിക്കാനുള്ള ഉപദേശം എക്കാലത്തും പ്രസക്തമാണല്ലോ. സ്വന്തം സുഖത്തിനായി അന്യരിൽ നിന്ന് ധനാധിപദാർത്ഥങ്ങളോ സേവനമോ ആവശ്യപ്പെടുക, ആവശ്യപ്പെടാതെ തന്നെ നൽകിയ വസ്തുക്കളോ സേവനമോ സ്വീകരിക്കുക, ആരെക്കൊണ്ടെങ്കിലും എന്തെങ്കിലും സ്വന്തം കാര്യം സാധിച്ചെടുക്കാമെന്നാഗ്രഹിക്കുക, ഇങ്ങനെ സ്വാർത്ഥപൂർത്തിക്കായി അന്യരെ കൊണ്ട് സേവനമനുഷ്ഠിപ്പിക്കുക എന്ന മനോഭാവം പാടെ ഉപേക്ഷിക്കണം. ഒരു തരത്തിലുമുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കൽ, പരസ്പര വിരുദ്ധാവസ്ഥകളായ സുഖദുഃഖങ്ങളെ സഹിക്കൽ, സമസ്ത പദാർത്ഥങ്ങളിൽ ഒന്നിലും ആസക്തിയില്ലായ്മ എന്നിവ ഒരു വ്രതം പോലെ കരുതണം. വിനയം, ദയ, ക്ഷമ, ധൈര്യം, സത്തും അസത്തുമായ പദാർത്ഥങ്ങളെപ്പറ്റിയുള്ള അറിവ്, മഹാത്മാക്കൾ, ഗുരുക്കന്മാർ എന്നിവരുടെ വാക്കുകളിൽ വിശ്വാസം, തന്നെ ദ്രോഹിച്ചവരോട് വിദ്വേഷം തോന്നാതിരിക്കൽ എന്നിവ നിത്യനിരന്തരമായി സകല കർമ്മങ്ങളിലും ഉണ്ടാകണം. ഇപ്പറഞ്ഞ ഗുണങ്ങളെ ശാസ്ത്രകാരന്മാർ സാമാന്യ ധർമ്മമായി അംഗീകരിച്ചിട്ടുണ്ട്. ആയതിനാൽ ഈ സദ്ഗുണങ്ങൾ അവനവൻ്റെ അന്തകരണത്തിൽ വളർത്തിയെടുക്കാൻ എല്ലാവരും പ്രയത്നിക്കേണ്ടതാണ്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ പറയുന്നതുപോലെ, അനേക ജന്മങ്ങൾക്ക് ശേഷം പരമകാരുണികനായ ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം അവസാനമായി ലഭിക്കുന്ന ഒന്നാണ് മനുഷ്യജന്മം. അതുകൊണ്ട് നശ്വരവും ക്ഷണഭങ്കുരവുമായ സംസാരത്തിലെ അനിത്യങ്ങളായ ഭോഗങ്ങൾക്ക് വേണ്ടി സ്വജീവിതത്തിലെ അമൂല്യ സമയം ആരും നഷ്ടമാക്കരുത്.
1: വി കെ ഹരിദാസ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി 103.6 റിയൽ FM.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രണ്ടു വർഷത്തിനിടയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മെഖ്വാൾ. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. ലഹരിമരുന്ന് ഫലപ്രദമായി തടയുകയെന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ അന്തർ സംസ്ഥാന ഏകോപന യോഗം തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരും കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഈ മാസം 14 രാവിലെ 10:30 മുതൽ കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തും. കമ്മീഷൻ ചെയർമാൻ AA റഷീദ് പരാതികൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ കടന്നു. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനാണ് സ്പെയിനിന്റെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

അഞ്ജലിയിൽ പൊരുളറിയാത്ത പാട്ട്. സുഗതകുമാരി എഴുതിയ കവിത. ആലാപനം എ എം ദിലീപ് കുമാർ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ, ചുറ്റുവട്ടം. 6:55 പരിസൻസായ ഹാപ്പി ജേണി. തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം ആദ്യമായി. 7:15 കേരസമൃദ്ധി വിളിച്ചെന്ന അപൂർവഗാനം. സഹപ്രായോജകർ വെനീസിയ ബാത്ത്വെയർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. പ്രായോജികർ ജി എം സി ഓർത്തോട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജികർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജികർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു. എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി സസ്നേഹം. 9:02 ഓർമ്മകളുടെ സംഗീതം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. 2:15 തുടർ നാടകം. രണ്ട് 30 ഗസലുകൾ. 3:02 യുവർ ചോയ്സ്. 4:02 മ്യൂസിക് മിക്സ്. 4:30 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി ചലച്ചിത്ര. 5:02 കോളിവുഡ് ഹിറ്റ്സ്. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 6:02 ഗാനകേളി. 7:02 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 8:02 സുവർണ മലരുകൾ. 9:15 ഓപ്പൺ ഫോറം. 9:30 നാടകം. വിശേഷങ്ങളുമായി ചെമ്പകപുരം. രചന കനകദാസ് കൃഷ്ണാലയം. 10:02 രഞ്ജിനി. റിയൽ എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: കാവ്യാഞ്ജലി.
1: പൊരുളറിയാത്ത പാട്ട്, സുഗതകുമാരിയുടെ കവിത, ആലപിക്കുന്നത് AM ദിലീപ് കുമാർ.

0: പൊരുളറിയാത്ത പാട്ട്, സുഗതകുമാരിയുടെ കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് A.M. ദിലീപ് കുമാർ.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിൽ ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം എസ് വിശ്വനാഥൻ ഈണം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: ആഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ റിസർച്ച് ആൻഡ് സ്മൃതി മധുരത്തിൽ വയലാർ രാമവർമ്മ എഴുതി ജി ദേവരാജനീണ നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ചെമ്പരത്തി.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: വി ദക്ഷിണാമൂർത്തിയുടെ സംഗീത നിർദ്ദേശത്തിൽ പി സുശീല പാടിയ ഗാനം. വയലാറിന്റെ വരികൾ, ചിത്രം പുത്രകാമേഷ്ടി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
7: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. മാതൃഭൂമി ബുക്സിൽ പുസ്തക വിചാരം ഉല കെ വി മോഹൻകുമാർ പങ്കെടുക്കുന്നു വൈകിട്ട് 5 മണിക്ക്. BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ വായനാദിന ജില്ലാതല ക്വിസ് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. റിഥം ഹൗസ് പെർഫോമിംഗ് ആർട്സ് സ്റ്റുഡിയോയിൽ കഥാശ്വാസം അറ്റ് 600, കഥാകൃത്ത് ആസ്വാദക സംഗമവും അവാർഡ് സമർപ്പണവും. യു കെ കുമാരൻ, എം കെ മുനീർ എന്നിവർ പങ്കെടുക്കുന്നു രാവിലെ 9:30. കൈരളിശ്രീ വേദി ഓഡിറ്റോറിയത്തിൽ ഒഡേസയിൽ നിന്ന് കാനിലേക്ക് ജോൺ അബ്രഹാം ഫിലിം ഫെസ്റ്റ് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ 55th സത്യൻ അനുസ്മരണ സമ്മേളനം മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യുന്നു വൈകിട്ട് 3 മണിക്ക്. സ്പോർട്സ് കൗൺസിലിന് മുൻവശം ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഭാഗമായി ജില്ലാ വർക്കിംഗ് വുമൺ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കിക്ക് ഓഫ് മത്സരം ഉച്ചയ്ക്ക് 2 മണിക്ക്. സാഗര കലാ സാംസ്കാരിക വേദിയിൽ സംവിധായകൻ പത്മരാജനെക്കുറിച്ച് മകൻ്റെ കുറിപ്പുകൾ എന്ന രചന പരിചയപ്പെടുത്തലും സംവാദവും. അനന്തപത്മനാഭൻ പങ്കെടുക്കുന്നു വൈകിട്ട് 4 മണിക്ക്. കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: ആകാശവാണി 103.6 റിയൽ FM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിൻ്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ്, കായികരംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിൻ്റെ 3-ാമത്തെയും അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA മാരുടെ പരിശീലന പരിപാടി അദ്ദേഹം

ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിൻ്റെ ഭാഗമായി SP റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇൻ്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെൻറ്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6,288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4,370 ഗ്രാം MDMA യും 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു.

0: യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോൻ്റെ ഗവേഷണ ദൗത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിൻ്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിനിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിനിന്റെ കളി. ആദ്യപകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിനിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്ത് തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതു വിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30 മിനിറ്റിൽ സ്പെയിനിന് മുന്നിലെത്തിച്ചെങ്കിലും 41 മിനിറ്റിൽ ഷാർലെറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86 മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയഗോൾ നേടി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18th എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8th ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെൻ്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർഗോഡ് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർഗോഡ് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
2: കാസർഗോഡ് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സിവ്യൂ പാർക്ക്, ഗുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർഗോഡ് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
0: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം. കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
5: Shopika Waiting Mall, Chuttuvattam. Innum Javile.

0: 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട് കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
5: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ഓഹരി വിപണിയിൽ ദേശീയ ഓഹരി വിപണി സൂചിക നിഫ്റ്റി 244 പോയിന്റ് ഉയർന്ന് 24,206-ലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക സെൻസെക്സ് 827 പോയിന്റ് ഉയർന്ന് 77,569-ലുമാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണം പവന് 1,06,200, വെള്ളി കിലോയ്ക്ക് 2,28,000, തങ്കം 10 ഗ്രാമിന് 1,40,200, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 24,200, കുരുമുളക് നാടൻ 66,000.
4: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
5: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
8: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
7: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

2017 ജിസ് ജോയ് സംവിധാനം ചെയ്ത സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിൽ അരവിന്ദ് വേണുഗോപാലും അപർണ ബാലമുരളിയും പാടിയ ഗാനം. ഗാനരചന ജിസ് ജോയ്, സംഗീതം ദീപക്.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
5: തുറസിന്റെ തുറമുഖങ്ങൾ.
4: സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
6: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
0: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
6: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
7: ആദ്യമായി
8: എന്ന ഈ പരമ്പരയിൽ ഇന്ന് തനിക്ക് ലഭിച്ച ചില അപൂർവ ചിത്രങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു ഫോട്ടോഗ്രാഫർ പി മുസ്തഫ.
9: ഈ ഗൾഫുകാർ മുഴുവനും പണ്ടൊക്കെ ബോംബെയിൽ പോയിട്ടായിരുന്നു വിമാനം കയറിയിരുന്നത്. അത് വലിയൊരു കഷ്ടപ്പാടായിരുന്നു. രണ്ട് രീതിയിലായിരുന്നു പോയിരുന്നത്. ഒന്ന് ട്രെയിനിൽ പോവും, അല്ലാതെ ബസ്സുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് ബോംബെക്ക് ബസ്സുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് മുതലേ കോഴിക്കോട് ഒരു വിമാനത്താവളം വരണം, കോഴിക്കോട് ഒരു വിമാനത്താവളം വരണം, അല്ലെ മലബാറിലൊരു വിമാനത്താവളം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട്ടെ ചേംബർ ഓഫ് കോമേഴ്സും ഇവിടുത്തെ ഒരുപാട് സംഘടനകളും കൂടിയിട്ട് ആദ്യമായിട്ടൊരു ഘോഷയാത്ര, വാഹന ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. വിമാനത്താവളത്തിന് സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. കരിപ്പൂരിലേക്കുള്ള ഒരു വാഹന ഘോഷയാത്രയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു 1978 അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന ക്യാമറ 120. ഞാനൊരു പത്രത്തിലല്ലാത്ത കാലത്ത് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. ഈ 120 ക്യാമറ എന്ന് പറഞ്ഞാൽ 12 ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. സാമ്പത്തികമൊന്നും ഇല്ലാത്ത കാലത്താണ്, എന്നാലും ഇതിൻ്റെ കൂടെ പോയി.

ഞാനും അപ്പോൾ കോഴിക്കോട് ഇത് ലിങ്ക് റോഡ്, ഇന്നത്തെ ലിങ്ക് റോഡ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബെഡ്ഫോർഡ് വണ്ടി, ബെഡ്ഫോർഡ് വണ്ടിയൊന്നും ഇപ്പം ഇല്ല, പഴയകാല ലോറി. ആ ലോറീൻ്റെ മുകളിൽ കടലാസ് കൊണ്ടൊരു വിമാനം ഉണ്ടാക്കിയിട്ട്, അതിൻ്റെ മുകളിൽ ഒരു വലിയ വിമാനം കടലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു വാഹന ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പിന്നാലെ ലോറി, കാറ്, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വലിയ ഘോഷ, ഒരുപാട് വാഹനങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. 78-ലാണെന്ന് ഓർക്കണം. ആ ഘോഷയാത്ര കരിപ്പൂർ വരെ പോയി. കരിപ്പൂരിൽ നിന്നിട്ട് REC കുട്ടികൾ അന്നൊരു ബാറ്ററിയിലൊരു വിമാനം അവിടെ പറപ്പിച്ചു, ചെറുതായിട്ട്, ഒരു ചെറിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ഒരു ഡമ്മി വിമാനം അവിടെ പറപ്പിച്ചു. അത് അതോടുകൂടി തീരുക ചെയ്ത്. പിന്നെ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഇവിടുത്തെ സംഘടനകളൊക്കെ ആയിട്ട്, അങ്ങനെ എനിക്ക് തോന്നി ഇന്ദിരാഗാന്ധിൻ്റെ കാലത്താണ് സാങ്ഷനാകുന്നത് വിമാനത്താവളത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ 1982 വിമാനത്താവളത്തിന് തറക്കല്ലിടുന്നത്. അനന്ത് പ്രസാദ് ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് തറക്കല്ലിടുന്നത്. തറക്കല്ലിടുന്നതിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാകരനുണ്ട്, CH മുഹമ്മദ് ഗോയുണ്ട്, സീതി ഹാജി ഉണ്ട്, മന്ത്രി കമലുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ കൂടെ ഈ തറക്കല്ലിൻ്റെ അടുത്ത്. ഇങ്ങനെ അതൊരു വലിയ സംഭവമായിരുന്നു, ഒരു സ്വപ്നം പൂവണിയാന്നുള്ള സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിമാനത്താവളത്തിൻ്റെ പണികൾ തുടങ്ങുകയാണ്. 82 ശേഷം പണികൾ തുടങ്ങി. 1988 വിമാനത്താവളം ഇനോഗ്രേഷൻ ചെയ്തത്. എനിക്ക് തോന്നുന്നത് വിഷുവിൻ്റെ തലേ ദിവസവും മറ്റാണെന്ന് തോന്നുന്നു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കേരളകൗമുദിയിൽ ജോയിൻ ചെയ്തു. 1983 കേരളകൗമുദി പത്രത്തിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇടക്കിടക്ക് വിമാനത്താവളത്തിലെ ഡെവലപ്മെൻറ്റ്സ് എന്തെല്ലാം നടക്കുന്നത്, ഈ റൺവേൻ്റെ പണി നടക്കുന്നതിൻ്റെ ഒക്കെ ഫോട്ടോ ഇടക്കിടക്ക് പത്രത്തിൽ കൊടുക്കും. എനിക്കും ഇഷ്ടമായിരുന്നു ഈ വിമാനത്താവളമായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അതിൻ്റെ പിന്നാലെ ഞാനും നടന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പിന്നെ ഈ റൺവേൻ്റെ പണി കഴിയുന്നു, അത് അതിനിടയ്ക്കുള്ള മനോഹരമായിട്ടുള്ള റൺവേയിട്ട് കണക്ട് ചെയ്തുള്ള പടങ്ങൾ വരുന്നു. ഇപ്പോൾ കൗമുദിയിലാണെങ്കിൽ അന്ന് PJ മേത്തി എന്ന് പറഞ്ഞ നമ്മളൊരു എഡിറ്ററുണ്ട്, ഈ ന്യൂസ് എഡിറ്ററുണ്ട്. ഏത് പടം കിട്ടിയാലും, മനോഹരമായ പടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ മനോഹരമായിട്ട് അത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോത്സാഹനം കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോകും. അന്ന് എനിക്ക് ബൈക്കുണ്ട്, അതിൻ്റെ മുമ്പേ ഞാൻ സൈക്കിളിൽ പോകുന്നൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഒരു ദിവസം വെറുതെ കോഴിക്കോട് പണിയൊന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സജീവനോട് ചെയ്തു. 1988 സജീവ, നമുക്ക് സജീവൻ അന്ന് ബ്യൂറോയിലാണ്, റിപ്പോർട്ടറാണ്, നമ്മുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറാണ്. സജീവ നമുക്കിന്നൊന്ന് പിന്നെ എയർപോർട്ട് വരെ പോയാലോ. അങ്ങനെ ഞാനും സജീവനും കൂടെ എയർപോർട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിൽ പോയിട്ട് പണിയൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ റൺവേൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് ഈ റൺവേയിലുള്ള കമ്മ്യൂണിക്കേഷൻസിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുസ്തഫ ഭയങ്കര ഭാഗ്യമുള്ള ദിവസമാണ്, ആദ്യത്തെ ട്രയൽ വിമാനം വരുന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 78 മുതൽ ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ് സ്ഥിരമായിട്ട്. മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പത്രക്കാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷം കൂടും, അത് സ്വാഭാവികമായിട്ടും മത്സരത്തിൻ്റെ ഒരു ഒരു ഒരു ഇതാണ്. ശരിക്കും പത്രക്കാർ തമ്മിലുള്ള ഒരു ഫോട്ടോഗ്രാഫറും ഇല്ല, ഒരു പത്രക്കാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റ നോട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ പണി കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും, കുട്ടികളും ഒക്കെ ആയിട്ട് വരും, ഇഷ്ടം പോലെ ആൾക്കാർ വരും. അങ്ങനെയാണ് വിമാനം വരുന്നതെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പിൻ്റെ മുകളിൽ ഒരു സ്പീക്കർ കെട്ടിയിട്ട്, എനിക്ക് തോന്നുന്നു പോലീസാണോ എന്ന് സംശയമുണ്ട്, പോലീസാണോ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരാണോ എന്നറിയില്ല, റൺവേൻ്റെ മുകളിൽ കൂടെ അനൗൺസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ജീപ്പ് ഓടിച്ചിട്ട് പറഞ്ഞ്, വിമാനം വരുന്നുണ്ട്, എല്ലാ ആൾക്കാരും ജോലിക്കാരും കാണാൻ വന്നവരും രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് 2-3 തവണ ആ ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിച്ച് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴുണ്ട് ആകാശത്തിലൊരു പൊട്ട് പോലെ ഇങ്ങനെ വിമാനം. അപ്പോൾ ഒക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം എന്താണെന്നറിയാം, അത് കഴിഞ്ഞ് ഈ വിമാനം വന്ന് ഇറങ്ങി ആ റൺവേയിൽ ഇറങ്ങി കഴിഞ്ഞ് രണ്ടാമത് തിരിച്ച് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോഴേക്ക് ഈ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ ഇതിങ്ങനെ പൊതിഞ്ഞ് വിമാനത്തിൻ്റെ തൊട്ടടുത്ത് വന്ന്, അവർ പോലീസുകാരൊക്കെ ആകെ 3-4 ആൾക്കാരും, എനിക്ക് തോന്നുന്നു അവരും അത് വിട്ടുകൊടുത്തു, കാരണം നാട്ടുകാർക്ക് വേണ്ടിയിട്ടങ്ങ് വിട്ടു. അതൊരു ഭയങ്കര രസമുള്ള ഫോട്ടോ ആണ് ശരിക്കും. ആ പടമായിരുന്നു അന്ന് കേരളകൗമുദിയിൽ നമ്മൾ ഫ്രണ്ട് പേജിൽ കൊടുത്തത്. അതിൽ പ്രത്യേകം എഴുതുകയും ചെയ്തു, അതായത് യാദൃശികമായിട്ടാണ് ഈ ഫോട്ടോഗ്രാഫർക്ക് ഈ പടം കിട്ടുന്നത്, കാരണം വേറെ പത്രത്തിലൊന്നും ആ പടം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. ഞാനൊരു 25 കഴിഞ്ഞ് ഞാൻ മനോരമയിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ നെഗറ്റീവൊക്കെ പഴയതൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങനെ ഒരു പടം കണ്ടത്. അപ്പോഴേക്കും ഞാൻ ഫോട്ടോഗ്രാഫിയൊക്കെ കുറച്ചും കൂടെ പഠിച്ച് കഴിഞ്ഞിരുന്നത്, ഇങ്ങനെ ഇതായിരുന്നല്ലോ ഒരു പടം ദൈവമേ എന്നുള്ള ഒരു എൻ്റെ മനസ്സിലത് തോന്നി. അതായത് പെട്ടെന്നാണ് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാകുന്നത് ഈ വിമാനം ഇറങ്ങുന്നതെന്നുള്ള. അപ്പോൾ അതൊക്കെ ഈ ജോലി നടക്കുന്ന സമയത്ത് റൺവേയിലൊക്കെ ഒരുപാട് ആൾക്കാരും ജോലിക്കാരും ഒക്കെ അങ്ങോട്ട് റൺവേ അങ്ങോട്ട് പോകുന്നു, ക്രോസ് ചെയ്യുന്നു, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു, കാരണം പ്രശ്നമൊന്നുമില്ല, പെട്ടെന്നാണ് ഈ വിമാനം വരുന്നത് എന്നുള്ളത്. അതായത് കമ്മ്യൂണിക്കേഷൻ സാധനങ്ങളുമായിട്ടാണ് ഈ വിമാനം വരുന്നത്, ഈ എയർപോർട്ടിലേക്കുള്ള യന്ത്രങ്ങൾക്കുമായിട്ടാണ് ഈ വിമാനം ഇറങ്ങുന്നത്. അപ്പോഴാണ് ഈ അനൗൺസ്മെൻറ്റ് വരുന്നതും, പിന്നെ ഈ നാട്ടുകാരൊക്കെ ഈ സകല ആൾക്കാരും വിമാനത്താവളത്തു നിന്ന് രണ്ട് ഭാഗത്തെ കാക്കുന്നതുമൊക്കെ. പിന്നെ ഇത് ഈ വിമാനം ഇറങ്ങിക്കഴിയുന്നവരെ ആരും റൺവേയിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് റൺവേയിൽ നിന്ന് ഈ ബേയിലേക്ക് ഈ വിമാനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ ആൾക്കാരുടെയൊക്കെ നിയന്ത്രണം വിട്ട്, ഈ വിമാനം തൊട്ടടുത്തല്ലേ, പിന്നെ റൺവേയിലും അല്ലല്ലോ, മുഴുവൻ ആൾക്കാർ ഇതിങ്ങനെ ചക്കമ്മല ഈച്ച പൊതിഞ്ഞ മാതിരി തന്നെയാണ് എല്ലാവരും വന്നിട്ട് വിമാനം തൊട്ട് നോക്കുന്നത്. അതിൻ്റെ ഫുൾ ക്രൗഡിൻ്റെ അകത്താണ് വിമാനം ഉള്ളത്, ഭയങ്കര രസമാണത്. അന്നത്തെ ആൾക്കാരുടെ വേഷവും അതാണ്, കാരണം ലുങ്കി ഉടുത്ത ആൾക്കാരാണ് കൂടുതൽ, ഷർട്ടിടാത്ത ആൾക്കാർ, ഒരു കുഞ്ഞു പെൺകുട്ടി ഉണ്ടായില്ലേ,

0: ഒന്നുമില്ല അതിന്. അപ്പോൾ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 5-6 വയസ്സുണ്ടാവും. അപ്പോൾ അന്നൊന്നും അതൊരു പ്രശ്നമല്ല ശരിക്കും. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ വിമാനം തിരിച്ചു പോകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു വിമാനമാണ് ഈ വന്നിട്ടുള്ളത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ഏവിയേഷൻ വിമാനമാണ് വന്നത്. അപ്പോൾ ഇത് തിരിച്ച് റൺവേയിലേക്ക് കയറി പോകുമ്പോൾ ആൾക്കാർ മുമ്പിലാരും നിന്നില്ല, വിമാനത്തിൻ്റെ കുറച്ച് ബാക്കിൽ, കുറേ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് വിമാനം സ്റ്റാർട്ട് ചെയ്ത് ഈ സ്പീഡെടുത്ത് പോകാൻ നേരം റൺവേ കൂടെ സ്പീഡ് കൂടി കൂടി കൂടി കൂടി വരുമ്പോൾ ഈ ജനങ്ങളെല്ലാം കൂടെ റൺവേയിലേക്ക് കയറി. കുറേ വിട്ടിട്ടാണെങ്കിലും വിമാനം കൂടെ സ്പീഡ് കൂടുന്നതിന്, വിമാനത്തിൻ്റെ ഭയങ്കര സ്പീഡാണല്ലോ, അതിനനുസരിച്ചൊന്നും ആൾക്കാർക്ക് ഭയമല്ല. പക്ഷേ ആൾക്കാരതിൻ്റെ പിന്നാലെ അങ്ങ് ഓടുന്നൊരു പടമാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ലോകത്ത് ഇങ്ങനെ ഒരു പടം ഉണ്ടോ എന്ന്, അഹങ്കാരമായിട്ടൊന്നും തോന്നരുത്. കാരണം ഞാൻ എവിടെ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ വിമാനം സ്പീഡ് ഓടുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഓടുന്നൊരു പടം. വിമാനം ഏറ്റവും തറ്റത്തും കുറേ ആൾക്കാരതിൻ്റെ പിന്നിലുള്ളൊരു ഫോട്ടോ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു 10-50 പടങ്ങളിൽ ചിലപ്പോൾ ഇതായിരിക്കും ഏറ്റവും മികച്ച പടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഈ വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ട് 1988 ഏപ്രിൽ തന്നെയാണ് ഈ വിമാനത്താവളത്തിൻ്റെ ഇനോഗ്രേഷൻ വരുന്നത്. അതിൻ്റെ പടങ്ങൾ വിമാനത്താവളത്തിൽ പുതിയ ഈ ഉദ്ഘാടന വിമാനം വന്നത് ബോംബെയിൽ നിന്നാണ്. ആ വിമാനം ഓടിച്ചു കൊണ്ടുവന്ന 2 മലയാളികളായിരുന്നു, അച്ഛനും മകനും കൂടാണ് അത് ഓടിച്ചുകൊണ്ട്. അതിനുശേഷം വരുന്ന എല്ലാ വിമാനത്തിൻ്റെ, പിന്നെ ഹജ്ജ് വിമാനം 747 400 ചില്ലാനും പേര് കയറുന്ന വിമാനം വരെ ഞാൻ ഈ വിമാനത്താവളത്തിൻ്റെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അവസാനം, പിന്നെ ഞാൻ എടുത്തിട്ടുള്ള പടം 2023 ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ വിമാനത്താവളത്തിൻ്റെ മാത്രം ഒരു 2 ഞാൻ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഒരു വിമാനത്താവളം എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത് എന്നുള്ളതിൻ്റെ മൊത്തം പടങ്ങൾ വെച്ചിട്ട് ഞാൻ എക്സിബിഷൻ നടത്തിയിരുന്നു. ഈ എക്സിബിഷൻ തന്നെ വിമാനത്താവളത്തിൻ്റെ, വിമാനത്താവളത്തിലെ ആൾക്കാർ എന്നോട് വാങ്ങിയിട്ട് അവിടെ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു ആ പടങ്ങൾ. പിന്നീട് ഒരു ദിവസം വിളിച്ച് അവരെന്നെ ആദരിച്ചു വിമാനത്താവളത്തിലെ മൊത്തം, അവിടുത്തെ എയർപോർട്ടിൻ്റെ ചീഫും എല്ലാം കൊടുക്കിയിട്ട് എന്നെ ആദരിച്ചിട്ട് എനിക്കൊരു മെമൻ്റോ ഒക്കെ തന്നിട്ടുണ്ട്. അവിടെ ഇപ്പം ഈ വിമാനത്താവളത്തിൽ എൻ്റെ പടങ്ങൾ, പഴയ പടങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പേര് വെച്ചിട്ടില്ല, എൻ്റെ പടങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, വിമാനത്താവളത്തിൻ്റെ അകത്തുണ്ട്. അത് എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു അഭിമാനമാണ് ശരിക്കും.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചത് ഫോട്ടോഗ്രാഫർ പി മുസ്തഫ.
2: ആദ്യമായി

0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം
1: തുറസിന്റെ തുറമുഖങ്ങൾ.
0: സമർപ്പിച്ചത്
2: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
3: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്വേഴ്സ് എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
6: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
7: 1 ലിറ്റർ വെളിച്ചെണ്ണ.
6: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഏതെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
7: ഏയ് അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
3: നാട്ടു നന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ,
4: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം.

കെ ആർ സച്ചിദാനന്ദൻ സംവിധാനം ചെയ്ത് 2020 പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൽ നഞ്ചമ്മ പാടിയ ഗാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗായിക നഞ്ചമ്മ സ്വന്തം

മാതൃഭാഷയായ ഇരുളയിൽ എഴുതി ഈണമിട്ട് ആലപിച്ചതാണ് ഈ ഗാനം. സംഗീത നിർവഹണം ജേക്സ് ബിജോയ്. ഇന്ത്യയിൽ ഒരു ആദിവാസി ഗോത്രവിഭാഗത്തിൽ നിന്നും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തിയാണ് നഞ്ചമ്മ.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
12: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
1: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഇനി കാഴ്ച ക്ലിയർ ആകും.
2: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: ജീവിതത്തിൽ ഉടനീളം ചോയ്സസ് ഉണ്ട്. വേണ്ടുന്നത് തിരഞ്ഞെടുക്കണം. ലൈഫ് ഇസ് ഫുൾ ഓഫ് ചോയ്സസ്. Rarely do we come across situations that offer zero choice. The interesting thing about choices is that we have to make a selection from the options available. ഏതാണ് ഒരാളുടെ ചോയ്സ് അഥവാ തിരഞ്ഞെടുപ്പ് എന്നറിയണമെങ്കിൽ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്? Which എന്ന ചോദ്യപദം അഥവാ question word ആണ് ഉപയോഗിക്കേണ്ടത്. If we were to ask a question to know the selection, which is the question word to be used? Which, W-H-I-C-H, which? ഏത്? പരിമിതമായ എണ്ണങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ ചിലതിനെ തിരഞ്ഞെടുക്കുക, അതായത് സിലക്ട് ചെയ്യുന്നതിനെയാണ് which എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Which implies selection, that is, it implies a question concerning a limited number. വ്യക്തികളെയും സാധനങ്ങളെയും സൂചിപ്പിക്കാൻ which എന്ന ചോദ്യപദം ഉപയോഗിക്കാം. Which is used of both persons and things. ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യണം. മുറികളിൽ ഏത് മുറിയാണ് എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ട്. Which is the room book

0: ഫോർ മീ, എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത റൂം ഏതാണ്? വിച്ച് ഇസ് ദ റൂം ബുക്ക്ഡ് ഫോർ മീ? ഹോസ്റ്റലിൽ എനിക്ക് അലോട്ട് ചെയ്ത മുറി ഏതാണ് എന്നറിയണമെന്നുണ്ട്. അതിന് ചോദിക്കുകയാണ്, വിച്ച് ഇസ് ദ റൂം അലോട്ടഡ് ടു മീ? എനിക്ക് അലോട്ട് ചെയ്ത റൂം ഏതാണ്? വിച്ച് ഇസ് ദ റൂം അലോട്ടഡ് ടു മീ? കുറച്ച് വസ്ത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും ഏറ്റവും ഇഷ്ടമായത് വാങ്ങിക്കണം. വിച്ച് ഓഫ് ദീസ് ഡ്രസ്സസ് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? ഈ വസ്ത്രങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണ്? വിച്ച് ഓഫ് ദീസ് ഡ്രസ്സസ് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? ചായയുമുണ്ട്, കാപ്പിയും തയ്യാറാണ്, ഏതെങ്കിലും ഒന്നേ വേണ്ടൂ, ഏത് വേണം എന്ന് ചോദിക്കാം. വിച്ച് വൺ ഡു യു പ്രിഫർ, ടീ ഓ കോഫി? ഏതാണ് താങ്കൾക്ക് താൽപ്പര്യം, ചായയോ കാപ്പിയോ? വിച്ച് വൺ ഡു യു പ്രിഫർ, ടീ ഓ കോഫി? അതല്ലെങ്കിൽ വിച്ച് ഡു യു പ്രിഫർ, ടീ ഓ കോഫി? മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടി വി എന്തുമാകാം വാങ്ങിക്കാൻ ഷോറൂമിൽ ചെന്നാൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീച്ചേഴ്സ് വിവരിച്ചതിന് ശേഷം ചോദിക്കാറില്ലേ, ഇതിലേതൊക്കെ ഫീച്ചേഴ്സ് ആണ് താങ്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് എന്ന്? വിച്ച് ഓഫ് ദീസ് ഫീച്ചേഴ്സ് ഡു യു യൂസ് ദ മോസ്റ്റ്? ഈ ഫീച്ചറുകളിൽ ഏതൊക്കെയാണ് താങ്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ്? വിച്ച് ഓഫ് ദീസ് ഫീച്ചേഴ്സ് ഡു യു യൂസ് ദ മോസ്റ്റ്? മുന്നിൽ വഴികൾ ഏറെയാണ്, ഏതിലൂടെ പോയാലാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുക? വിച്ച് റോഡ് ഷുഡ് ഐ ടേക്ക്? ഏത് റോഡാണ് ഞാൻ എടുക്കേണ്ടത്, അഥവാ ഏത് റോഡിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യേണ്ടത്? വിച്ച് ഇസ് ദ റൈറ്റ് പാത്ത്? ഏതാണ് ശരിയായ പാത? വിച്ച് ഇസ് ദ റൈറ്റ് വേ? ഏതാണ് ശരിയായ വഴി? കൂട്ടം കൂടി നിൽക്കുന്നവരിൽ ഏതാണ് താങ്കളുടെ സുഹൃത്ത്? ഓഫ് ദീസ് പീപ്പിൾ വിച്ച് ഇസ് യുവർ ഫ്രണ്ട്? ഇവരിൽ ഏതാണ് നിന്റെ സുഹൃത്ത്? ഓഫ് ദീസ് പീപ്പിൾ വിച്ച് ഇസ് യുവർ ഫ്രണ്ട്? ഫ്രണ്ട്സ്, കയ്യിൽ ഒരു കപ്പ് കാപ്പിയുമായി പാട്ടും കേട്ട് റിലാക്സ് ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ വീട്ടിലെ ആ ഇടം ഏതാണ്? വിച്ച് ഇസ് ദറ്റ് ഫേവറേറ്റ് പ്ലേസ് ഇൻ യുവർ ഹൗസ് വേ യു വുഡ് ലൈക്ക് ടു റിലാക്സ്, സിപ്പിംഗ് കോഫി ആൻഡ് സോഫ്റ്റ് മ്യൂസിക് പ്ലേയിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്? റിലാക്സ്, എൻജോയ്.
1: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: എലിപ്പനിയും പ്രതിരോധ മാർഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഹസീന ടി കെ.
6: സ്പൈറോക്കീറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു ജന്തുജന്യ രോഗമാണ് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. 1866 ജർമ്മൻ ഫിസീഷ്യനായ അഡോൾഫ് വീൽ സൂചിപ്പിച്ചതുകൊണ്ട് ഈ അസുഖം വീൽസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ജന്തുജന്യ രോഗങ്ങളിൽ ഒന്നാണിത്. എലികളാണ് പ്രധാനമായും ഈ രോഗം പരത്തുന്നത്. എന്നാൽ മറ്റു ജീവികൾ, മുയൽ, കന്നുകാലികൾ, നായ, പക്ഷികൾ എന്നിവയിലും അപൂർവമായി ഈ രോഗാണുക്കളെ കാണുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും വയലിലും പണിയെടുക്കുന്നവർ, കാർഷിക വൃത്തിയിലേർപ്പെട്ടവർ, മലിനജലം കൈകാര്യം ചെയ്യുന്ന ഓട, തോട്, കുളങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നവർ, വെള്ളപ്പൊക്കത്തിലും പ്രളയത്തിലും അകപ്പെട്ടവർ തുടങ്ങിയവർക്കാണ് രോഗം വരാൻ കൂടുതൽ സാധ്യത. ശരീരത്തിലെ മുറിവുകളിലൂടെയും കണ്ണ്, തൊലി, മൂക്ക് തുടങ്ങിയ അവയവങ്ങളിലൂടെയും രോഗാണുക്കൾ പ്രവേശിക്കാം. മലിനമായ ഭക്ഷണവും വെള്ളവും ഒരു കാരണമാണ്. പട്ടി, പൂച്ച തുടങ്ങിയ വളർത്തു മൃഗങ്ങളെയും കന്നുകാലികളെയും കൈകാര്യം ചെയ്യുന്നവർക്കും എലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. എലിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ പനി, തലവേദന, പേശിവേദന, കുളിര്, ഛർദി, ക്ഷീണം, വയറിളക്കം, വയറുവേദന, തൊലിയും കണ്ണും മഞ്ഞനിറമാവുക, തൊലിയിൽ

0: പരുക്കൾ, കണ്ണിന് ചുമപ്പ് നിറം എന്നിവയാണ്. മൂത്രത്തിലെ അളവിൽ കുറവ്, മൂത്രത്തിന് ചുമപ്പ് നിറം എന്നിവ രോഗം ഗുരുതരമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവ ശ്രദ്ധയിൽപ്പെട്ടാൽ തീവ്രപരിചരണ വിഭാഗമുള്ള ആശുപത്രിയിലെത്തുക. രക്തത്തിലെ ബാക്ടീരിയ പരിശോധന, എലൈസ പരിശോധന, മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ പരിശോധന എന്നിവ നടത്തി രോഗനിർണയം നടത്തുന്നു. കൂടാതെ ലക്ഷണങ്ങളുടെ സാന്നിധ്യമനുസരിച്ച് എക്സ്റേയും ECG എടുക്കുന്നതാണ്. ഡോക്സിസൈക്ലിൻ, അമോക്സിലിൻ ഗുളികൾ മുതിർന്നവർക്കും അസിത്രോമൈസിൻ അടക്കമുള്ള ഗുളികകൾ കുഞ്ഞുങ്ങൾക്കും, അതായത് 5 വയസ്സിന് മുകളിൽ, 5 വയസ്സിന് താഴെ എന്നിങ്ങനെ തരംതിരിച്ച് നൽകുന്നു. രോഗത്തിൻ്റെ തീവ്രതയനുസരിച്ച് ഇഞ്ചക്ഷൻ മരുന്നുകളും നൽകുന്നു. പ്രതിരോധ മാർഗങ്ങൾ. കൈക്കാലുകളിൽ മുറിവുകളോ വിണ്ടുകീറലോ ഉണ്ടെങ്കിൽ വെള്ളക്കെട്ടുകളിലും മലിനമായ വെള്ളത്തിലും ഇറങ്ങരുത്. തോട്, ഓട, കുളം എന്നിവയിലിറങ്ങി മുഖമോ മറ്റു ശരീരഭാഗങ്ങളോ കഴുകരുത്. എപ്പോഴും ചെരുപ്പ് ഉപയോഗിക്കുക. കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയും കുളിപ്പിക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കരുത്. വയലിലും പറമ്പിലും ജോലി ചെയ്യുന്നവർ നിർബന്ധമായും കയ്യുറകളും കാലുറകളും ധരിക്കേണ്ടതാണ്. വെള്ളക്കെട്ടുകളിലും മലിനമായ മണ്ണിലും ജോലി ചെയ്യുന്നവർ എലിപ്പനിയുടെ പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ആഴ്ചയിലൊരിക്കൽ 6 മുതൽ 7 ആഴ്ച വരെ തുടർച്ചയായി കഴിക്കുക. തുടർന്നും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കഴിക്കുക. ആഹാരശേഷം മാത്രം ഗുളിക കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. വ്യക്തിശുചിത്വം, ഭക്ഷണശുചിത്വം, പരിസര ശുചിത്വം എന്നിവ പാലിക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. എലികൾ പെരുകുന്നത് തടയുക. തൊഴുത്ത്, പട്ടിക്കൂട് എന്നിവ വൃത്തിയാക്കുമ്പോൾ മൃഗങ്ങളുടെ വിസർജ്യവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഓർക്കുക, പ്രതിരോധമാണ് പ്രധാനം.
1: എലിപ്പനിയും പ്രതിരോധ മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഹസീന TK.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
5: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
6: GMC Ortho Trust Hospital, Pattupettikalam, samarpikkunnathu
7: GMC Ortho Foundation Hospital and Research Center, CH Crossroad, East Nadakkavu, Kozhikode.
8: Pattupettikalam. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
9: അൾത്താര എന്ന നാടകത്തിനുവേണ്ടി സിഒ ആൻഡോയും കവിയൂർ പൊന്നമ്മയും ചേർന്നാലപിച്ച ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ദേവരാജൻ.

0: നിങ്ങൾ കേട്ടത് അൾത്താര എന്ന നാടകത്തിനു വേണ്ടി സി ഒ ആൻഡോയും കവിയൂർ പൊന്നമ്മയും ചേർന്നാലപിച്ച ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
6: മൈ ജി ആഡി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
5: എല്ലാ മൈ ജി, മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സപ്ലൈ.
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
8: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
9: ശോഭിക വെഡിംഗ്സ്,
10: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി എലിവേറ്റഡ് ഹൈവേ വരുന്നു. രാമനാട്ടുകര മുതൽ കോഴിക്കോട് വിമാനത്താവളം വരെ ആകാശപാത നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള ചർച്ചയിൽ ധാരണയായതായി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ അറിയിച്ചു. ഇതേ റൂട്ടിൽ നാലുവരിപ്പാതയ്ക്ക് വേണ്ടി DPR തയ്യാറാക്കുന്നതിന് ദേശീയപാത അതോറിറ്റി പഠനം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഭൂമി ഏറ്റെടുക്കലും വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കലുമൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതിനാലാണ് എലിവേറ്റഡ് ഹൈവേക്കുള്ള നിർദ്ദേശം വന്നത്. ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ ആദ്യം കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് KJയന്ത്.
4: വളരെ സന്തോഷത്തോടുകൂടിയാണ് കോഴിക്കോട് നഗരവും കോഴിക്കോട് വിമാനത്താവളവും തമ്മിലുള്ള ബന്ധിപ്പിക്കൽ വളരെ വേഗതയിലാവുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ പുതിയ ബൈപ്പാസ് വന്നതിന് ശേഷം രാമനാട്ടുകര മുതൽ എയർപോർട്ട് വരെ നമുക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു, മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് മറികടക്കാനായിരുന്നു നേരത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ UDF സർക്കാരിന്റെ ബഡ്ജറ്റിൽ കോഹിനൂരിൽ നിന്ന് 5

0: കിലോമീറ്റർ നീളത്തിൽ ഒരു എലിവേറ്റഡ് പദ്ധതിയെ കുറിച്ച് അവിടെ വന്നിരുന്നു തീരുമാനം. അപ്പൊ ഇത് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ രാമനാട്ടുകയിൽ നിന്ന് തന്നെ എലിവേറ്റഡ് ഹൈവേ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം ഒരു നഗരത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത് എയർപോർട്ടുമായിട്ടുള്ള കണക്ടിവിറ്റിയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ കോഴിക്കോട് എയർപോർട്ടും കോഴിക്കോട് നഗരവും തമ്മിലുള്ള ഗതാഗതം വളരെ വേഗത്തിലാവുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. തീർച്ചയായിട്ടും അത് വളരെ വേഗത്തിലാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ കോഴിക്കോട് നഗരത്തിന്റെ വികസനത്തിന് അത് വലിയ മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട പി കെ ബഷീർ കേന്ദ്ര ഗതാഗത മന്ത്രിയുമായിട്ട് നടന്ന ചർച്ചയിൽ ഈ തീരുമാനം ഉയർന്നു വന്നു എന്നുള്ളത് കോഴിക്കോട് നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല അത് എലിവേറ്റഡ് പാതയാവുന്നതോടുകൂടി വലിയ അക്യൂസേഷൻ നടപടികളിലേക്കൊന്നും പോവാതെ ഒരു ഡെഡിക്കേറ്റഡ് ലൈൻ നേരെ എയർപോർട്ടിലേക്ക് ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു നഗരത്തിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ ഒരു പാത എന്ന് പറയുന്നത് നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്.
1: വിമാനത്താവള വികസനം കൂടാതെ വിദേശ ചാർട്ടർ വിമാനങ്ങളെയും വിദേശ നിക്ഷേപങ്ങളെയും ആകർഷിക്കാനുതകുന്ന പദ്ധതിയാണ് നിർദ്ദിഷ്ട എലിവേറ്റഡ് ഹൈവേ. കാലിക്കറ്റ് എയർപോർട്ട് കമ്മിറ്റി ചെയർമാൻ അലോക് കുമാർ സാബു:
2: കരിപ്പൂർ എയർപോർട്ട് എലിവേറ്റഡ് വന്നാൽ ഞങ്ങളുടെ എയർപോർട്ടിന്റെ വികസനം ഉണ്ടാവും, മാക്സിമം പാസഞ്ചർ കപ്പാസിറ്റി കൂട്ടാൻ സാധ്യമുണ്ട്, കുറെ ഫ്ലൈറ്റ്സ് കോഴിക്കോട് കിട്ടാൻ സാധ്യമാണ്. കോഴിക്കോട് എയർപോർട്ട് മലബാറിന്റെ ഒരു ജീവിതമാണ്. മലബാറിന്റെ വികസനം ഉണ്ടായെങ്കിൽ ഈ എയർപോർട്ട് പുനർ ഡെവലപ്മെന്റ് ചെയ്യണം. സർക്കാർ അതിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തിട്ട് ഈ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യണം. എയർപോർട്ടിന് ഒരു വികസനം ഉണ്ടാൽ ഇറ്റ് വിൽ ഹാവ് ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് കാലിക്കറ്റ്. നേരെ ചാർട്ടർ ഫ്ലൈറ്റ്സ് ഒക്കെ കോഴിക്കോട് എത്തും, നേരെ ടൂറിസം സ്പോട്സിൽ എത്താൻ സാധ്യതകളാണ്. ടൂറിസം മേഖല പിന്നെ ഐ ടി മേഖലയിൽ കണക്ടിവിറ്റി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ പ്രകൃതി സുന്ദരം ഈ ഭാഗം സൗത്ത് ഇന്ത്യമാരും നോർത്തിലേ ഉണ്ട്. അത് എത്താൻ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രം അതിൻ്റെ ഒരു ബേസിക് ആവശ്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ, ഹൈവേസ് ആൻഡ് എയർപോർട്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൂട്ടി ചെയ്താൽ കോഴിക്കോട് മലബാർ ഏരിയയുടെ വലിയ വികസനം ഉണ്ടാവും. യു ക്യാൻ അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ചാർട്ടർ ഫ്ലൈറ്റ്സ് ഒക്കെ അവിടെ എത്തും. ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യൽ, മെഡിക്കൽ ടൂറിസം പൊട്ടൻഷ്യൽ ഈ ഭാഗത്തുണ്ട്. അപ്പൊ ഇത് ഗവൺമെന്റ് പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് വേഗം നടപ്പാട് ചെയ്യണം. ഇപ്പൊ നോക്കിയാല് എയർപോർട്ട് പോവാൻ ചില സമയം ട്രാഫിക് ജാം ആണ്. ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ ചിലപ്പോൾ ആൾക്കാർ കുടുങ്ങുന്നുണ്ട്. അതുമാതിരി ഒരു ഡെഡിക്കേറ്റഡ് കാർഗോ ഫെസിലിറ്റി അവിടെ ഉണ്ടാവണം. ടു ഹാവ് മോർ കാർഗോ മൂവ്മെന്റ്, ഇവിടുന്ന് കാർഗോ ഫ്ലൈറ്റ്സ് കൂട്ടണം. വലിയ എയർക്രാഫ്റ്റ് വന്നാൽ മാത്രം, ഈ എയർപോർട്ട് ലാൻഡിംഗ് ഉണ്ടായാൽ മാത്രം കാർഗോന്റെ മൂവ്മെന്റ് കൂടും. റൈറ്റ് നൗ വൈഡ് ബോഡിഡ് എയർക്രാഫ്റ്റ് ഇവിടെ ലാൻഡിംഗ് നിരോധിച്ചിട്ടുണ്ട്. ഈ എയർപോർട്ടിന്റെ റൺവേ വികസനം ഇപ്പൊ നടക്കുന്നുണ്ട്, അത് ഒരു കൊല്ലം ഡിലേ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത്ര പെട്ടെന്ന് ഈ എയർപോർട്ട് റൺവേ ലെങ്തനിങ് കൂട്ടിയാല് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് വന്നാല് കാർഗോ മൂവ്മെന്റ് കൂട്ടും. ഇവിടെ ലോക്കൽ കച്ചവടം ടുവേർഡ്സ് മിഡിൽ ഈസ്റ്റ്, ഞങ്ങളെ ഫുഡ് പദാർത്ഥങ്ങൾ ഭയങ്കര വലിയ മാർക്കറ്റ് ആണ്, അതൊക്കെ ഒരു ഡെവലപ്മെന്റ് കിട്ടും, ഒരു ബൂസ്റ്റ് കിട്ടും. റൈറ്റ് നൗ ഓൾ ദ വലിയ കാർഗോ മൂവ്മെന്റ് കൊച്ചിന്റെ പോവാ, അത് കോഴിക്കോട് തിരിച്ചു കൊണ്ടുവരാം.
1: കോഴിക്കോടിന്റെ ടൂറിസം ഐ ടി ഹബ്ബുകളിലേക്ക് വിമാനത്താവളത്തിൽ നിന്നും വളരെ വേഗത്തിൽ എത്തുവാനും തിരികെ പോകാനും സാധിക്കുക എന്നത് കോഴിക്കോട് നഗരത്തിന്റെ വളർച്ചയെയും കൂടി ത്വരിതപ്പെടുത്തുന്ന കാര്യമാണ്. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് നിത്യാനന്ദ് കാമത്:
3: കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള വഴി കാലിക്കറ്റ് മെയിൻ ബൈപ്പാസ് റോഡിൽ നിന്ന് എലിവേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റോഡ് എയർപോർട്ടിലേക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കോഴിക്കോട് സിറ്റിക്ക് വലിയൊരു മാറ്റം വരാനുള്ള സാധ്യതയാണ്. കാരണം ഏതൊരു സിറ്റിയിലേക്കാണെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിലേക്കുള്ള റോഡ് വളരെ വൃത്തിയായിട്ടുള്ളതും വളരെ സൗകര്യമായിട്ടും സിറ്റിന്റെ സെൻട്രൽ പോയിന്റിലേക്ക് എത്താനുള്ള റോഡ് ആയി കഴിഞ്ഞാൽ ആ സിറ്റിന്റെ മതിപ്പെന്ന് കൂടും. ഈ കാരണം കൊണ്ട് പുറമെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ഇവിടെ ബിസിനസ് തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടും. അതേപോലെ തന്നെയാണ് ഇവിടെ മെഡിക്കൽ ടൂറിസത്തിന് വേണ്ടി വരുന്ന പേഷ്യൻസിന് വേറെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏറ്റവും സൗകര്യത്തോടെ സിറ്റിയിൽ എത്താനുള്ള, അപ്പൊ ആ ഒരു സിറ്റിന്റെ ഫീലിങ്ങിനെ മാറും, ആ ഒരു കോൺഫിഡൻസിനെ മാറും. ഇത് കാലിക്കറ്റിന് വളരെയധികം ഗുണം ചെയ്യുന്നൊരു സംഗതിയാണ്. ഒറ്റ റിക്വസ്റ്റ് ഉള്ള ഗവൺമെന്റിന്റെ അടുത്ത് ഇത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രോജക്ട് ചെയ്ത് തീർക്കണം എന്നുള്ള ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. കാരണം ഇതൊരു ഒരു പ്രപ്പോസൽ മാത്രമേ നിൽക്കാൻ പാടില്ല. കഴിഞ്ഞത്ര വേഗം ഇത് പ്രാക്ടിക്കൽ ആയിട്ട് ഈ റോഡ് അവിടെ എലിവേറ്റഡ് റോഡ് വന്നു കഴിഞ്ഞാൽ സിറ്റിക്ക് വളരെയധികം ഗുണം ചെയ്യും, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടും, സിറ്റി തന്നെ ഒരു ഗ്രോ ഒരു പുതിയൊരു സിറ്റിയായി മാറാനുള്ള സാധ്യതയാണ്. കാരണം ഈ ബൈപ്പാസ് റോഡ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാലിക്കറ്റിന്റെ ഒരു പെർസെപ്ഷൻ തന്നെ മാറി. അപ്പൊ ഇവിടെയുള്ള ബിസിനസ് തന്നെ മാറി വരികയാണ്, ഇവിടെ ബിസിനസ് തന്നെ കൂടുതലായി വരികയാണ്. ഇവിടെ ഐ ടി മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും ടെക്നോളജി മേഖലയ്ക്കും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു എയർപോർട്ട് എന്നുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ. അങ്ങനെയാവുമ്പോ പിന്നെ

0: കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ് കൂടെ പോവാണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്താനും തിരിച്ചു വരാനും ഉള്ള സൗകര്യം ഡെഫിനറ്റ് ആയിട്ട് സിറ്റിന് ഗുണം ചെയ്യും. അതിന്റെ കൂടെ തന്നെ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കുള്ള കണക്ടിവിറ്റി. ഈ എയർപോർട്ടിലേക്കുള്ള വഴി ആവുന്നതോട് കൂടി കണക്ടിവിറ്റിയും കൂടി ഒന്ന് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സിറ്റിയിൽ നിന്നും വളരെയധികം ഫ്ലൈറ്റ്സും കൂടെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന പോലുള്ള കണക്ടിവിറ്റി ആയി മാറി കഴിഞ്ഞാല് പിന്നെ കാലിക്കറ്റ് സിറ്റിന്റെ വളർച്ച ഭയങ്കര ഡയമെൻഷനിലേക്ക് പോകുന്നതിന് യാതൊരു സംശയവുമില്ല. ഇത് ഈ ഒരു റോഡ് മാത്രമല്ല, NH66 ഡയറക്റ്റ് ആയിട്ട് ആ കോഴിനൂർ ഭാഗത്ത് നിന്ന് വേറൊരു എലിവേറ്റഡ് റോഡും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കൂടെ തന്നെ കാലിക്കറ്റ് പാലക്കാട് ഉള്ള ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിന്നും അവിടുന്ന് ഒരു ഒരു ഡയറക്ട് കണക്ഷൻ എയർപോർട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് സിറ്റി എയർപോർട്ട് ആയിട്ട് ഉള്ള ആ എളുപ്പത്തിൽ എത്താനും എളുപ്പത്തിൽ എത്തുന്നതിന് മാത്രമല്ല ആ ഒരു സിറ്റിന്റെ മതിപ്പ് തന്നെ കൂടുന്നുള്ളതാണ് ഇതിന്റെ ഒരു വ്യത്യാസം.
1: കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുമുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കം സുഗമമാക്കാൻ ഗതാഗത തടസ്സമില്ലാത്ത റോഡ് എന്നത് കാലങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യമാണെന്ന് കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം സെക്രട്ടറി മുൻഷിദ് അലി ശ്രദ്ധയോട്.
2: കോഴിക്കോടിനെ ബേസ് ചെയ്ത് ഒരു അന്താരാഷ്ട്ര എയർപോർട്ട് ആണെങ്കിലും പലപ്പോഴും ഇവിടെ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇപ്പോഴത്തെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തനത് ഉൽപ്പന്നങ്ങളായ വയനാടിനെ ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ സ്പൈസസ് ഉണ്ട്, തേനുണ്ട്, കണ്ണൂരിൽ നിന്നും കൈത്തറി പോകുന്നുണ്ട്, പെരിഷബിൾ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഇവിടുന്ന് എക്സ്പോർട്ട് പോകുന്ന കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ ഒന്ന് കോഴിക്കോട് എയർപോർട്ടാണ്. ഏതാണ്ട് മാസം 1600 തൊട്ടിട്ട് 2000 മെട്രിക് ടണ്ണ് എയർ കാർഗോ ഇവിടെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും ആയിട്ട് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടും അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടാണ് സിയാൽ അഥവാ കൊച്ചി. കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 1000 അടുത്തുള്ള മെട്രിക് ടൺ കാർഗോ ആണ്. പക്ഷേ കൊച്ചിയായിട്ട് ഒരിക്കലും കോഴിക്കോടിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് കോഴിക്കോടില്ല. വൈഡ് ബോഡി എയർലൈൻസ് ആണ് കൊച്ചിയിൽ മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആവശ്യത്തിന് ലാബ് ഫെസിലിറ്റി ലാബോറട്ടറി ഫെസിലിറ്റി ഉണ്ട്. പല രാഷ്ട്രങ്ങളും സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുക. പ്രത്യേകിച്ച് EU കൺട്രീസിലേക്കൊന്നും കോഴിക്കോട് നിന്ന് ആ എയർ കാർഗോ ലിഫ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ പ്രോക്സിമിറ്റി, അതായത് ദുബായിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് വേ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും അയർലൻഡിലേക്കോ UKയിലേക്കോ അതല്ലെങ്കിൽ കോണ്ടിനെന്റൽ കൺട്രീസിലേക്കോ ടു സം എക്സ്റ്റെന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിലേക്കോ പോയി 16-ാമത്തെ മണിക്കൂറിൽ ഇവിടെ കാർഗോ USA എത്തുന്നുണ്ട്. അത് വയ ഗേറ്റ് വേ ആയ ദുബായ് വഴിയാ. അപ്പോ ഈ കാർഗോ വരുന്നത് പച്ചക്കറി പഴം വർഗ്ഗങ്ങൾ വരുന്നത് മുഴുവനും ഈ ഹെബ്ബാർ മൈസൂർ ഊട്ടി ചിത്രകൂട തുടങ്ങിയ കർണാടക തമിഴ്നാട് ബോർഡറിനാണ്. പലപ്പോഴും ഇത് കോഴിക്കോടിനെ അടുത്തായി കെടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ കാർഗോ ഇവിടെ വരുന്നത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ കയറ്റുമതിക്കാരുള്ള ബേസ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ കോഴിക്കോട് കരിപ്പൂർ ആസ്ഥാനമായിട്ടാണ്. അപ്പൊ ഈ ഒരു തരത്തില് എലിവേറ്റഡ് ഹൈവേ വരുമ്പോൾ ദൂരസാധ്യത കുറക്കുന്നുള്ളത് ഈ പഴം പച്ചക്കറി വർഗ്ഗങ്ങളെ എപ്പോഴും അത് ഫ്രഷ്നെസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കൺസ്യൂമിങ് ഉൽപ്പന്നങ്ങളായ പഴം പച്ചക്കറി വർഗ്ഗങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡെലിവറബിൾ ആ ഒരു പൊസിഷനിൽ എത്തേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു എലിവേറ്റഡ് ഹൈ വരുമ്പോൾ അത് എന്തുകൊണ്ടും കോഴിക്കോട് എയർപോർട്ടിലുള്ള നിലവിൽ ഓടുന്ന എയർലിഫ്റ്റ് ചെയ്യുന്ന കാർഗോയിനേക്കാളും കൂടുതൽ സാധ്യത കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം കാണുന്നുണ്ട്.
1: കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെടുത്താൻ മുതൽക്കൂട്ടായേക്കാവുന്ന പദ്ധതിയാണ് നിർദ്ദിഷ്ട ആകാശപാത. യാത്രികരുടെയും ചരക്ക് സേവനങ്ങളുടെയും സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ ഇത് ഏറെ ഗുണകരമാകും. ഭൂമി ഏറ്റെടുക്കൽ, വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയെ കാര്യമായി ബാധിക്കാതെയാവും പദ്ധതി നടപ്പിലാക്കുക എന്നതുകൊണ്ടുതന്നെ ജനങ്ങളുടെ സഹകരണം കൂടി ഉറപ്പിക്കാൻ സാധിക്കും. എന്നാൽ വികസനവും സാമൂഹ്യനീതിയും പരിസ്ഥിതി സംരക്ഷണവും ഒരുപോലെ പരിഗണിച്ചുള്ള നടപ്പാക്കൽ എന്നതും പ്രധാനമാണ്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
4: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
5: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
6: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
7: പുറമേ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ

0: ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
0: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
1: കോട്ടക്കൽ ആയുർവേദശാല, കോഴിക്കോട് ബ്രാഞ്ച്, കല്ലാർ റോഡ്, കോഴിക്കോട്.
0: ഫോൺ 9188920156. 0495230256.

0: चंदन का एहसास।
1: नूरा हाउस लोन्स राग परागम സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: പ്രിയദർശൻ എന്ന സംവിധായകൻ കണ്ടെത്തിയ സംഗീത സംവിധായക ജോഡികളാണ് ബേണി ഇഗ്നീഷ്യസ്. ആദ്യമായി അവർ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ ഒരുക്കിയത് പ്രിയദർശന്റെ തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തിലായിരുന്നു. അതിലെ ഗാനങ്ങൾക്ക് ആ വർഷത്തെ സംസ്ഥാന അവാർഡും അവർ നേടുകയുണ്ടായി. അതിലെ ഒരു ഗാനമാണിന്ന്

0: ഹരികാംബോജി രാഗത്തിൻ്റെ ജന്യമായിട്ടുള്ള വലചി എന്ന രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
1: സഗപദനി സനിധഭഗസ.
0: ഈ രാഗം പഞ്ചമത്തിൽ നിന്ന് ശ്രുതിഭേദം ചെയ്താൽ ആഭോഗി എന്ന രാഗം കിട്ടും. ആലാപനത്തിനൊക്കെ കുറച്ച് സാധ്യതകൾ കുറവാണ് ഇതിന്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9282223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
4: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

ബോക്സ് ഓഫീസിൽ പൊട്ടിത്തകർന്ന ഒരു സിനിമയിലെ ഗാനങ്ങളാണ് ഇളയരാജയുടെ കരിയറിൽ നിർണായകമാവുന്നത്. 1977 റിലീസായ കവിക്കുയിൽ എന്ന ചിത്രത്തിൽ രീതികൗള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈയൊരു ഗാനം ഇളയരാജ എന്ന സംഗീത സംവിധായകന്റെ മെറിറ്റ് എന്തെന്ന് അടയാളപ്പെടുത്തി. പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞൻ എം ബാലമുരളീകൃഷ്ണ പാടിയ ഈ ഗാനമെഴുതിയത് പഞ്ചു അരുണാചലം. ഇതേ പാട്ടിന്റെ മറ്റൊരു വേർഷൻ എസ് ജാനകിയും പാടിയിട്ടുണ്ട്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
1: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
7: പച്ചക്കറി കൃഷി ചെയ്യുന്ന ചെറിയ പാടം കടന്ന് അവൻ അച്ഛൻ നടത്തുന്ന കടയിലേക്ക് നടന്നു. കടയുടെ തിണ്ണയിൽ രണ്ട് ബീഡിത്തെറുപ്പുകാർ. അവർ സാംസയെ നോക്കിയില്ല. നനച്ചുവെച്ച ബീഡി ഇലകളിൽ ചുക്കാ തിരുകി അവർ തെറുത്തുകൊണ്ടേയിരുന്നു. അതേ വേഗത്തിൽ അതിൽ നൂലി ചുറ്റി മുറുക്കുന്നു. കത്രികയുടെ ടിക് ടിക് ശബ്ദം. അവരുടെ മടിയിലെ മുറത്തിൽ അടുക്കിവെച്ച പുതിയ ബീഡികൾ, ചതുരത്തിൽ വെട്ടിയ ഇലകൾ, കൂട്ടിവെച്ച ചുക്ക. കടയിൽ ഒരു മേശയ്ക്കപ്പുറം കസേരയിലിരുന്ന അച്ഛനും സാംസയെ നോക്കിയില്ല. അയാൾ രണ്ടു മൂന്ന് ബുക്കുകളിൽ മാറി മാറി കണക്കെഴുതുകയാണ്. ഒരെണ്ണം വീതി കുറഞ്ഞ് നീളത്തിൽ കട്ടിയുള്ള പുസ്തകം, മറ്റൊന്ന് വീതി കൂടി കനം കുറഞ്ഞത്. ബില്ല് ബുക്കാണ് വേറൊരെണ്ണം. അയാളതിൽ കാർബൺ കടലാസ് വെച്ച് ബില്ലുകൾ എഴുതുന്നു. എഴുതിക്കഴിഞ്ഞ ബില്ലുകളുടെ അസൽ അന്നേരം അന്നേരം കീറിക്കളയുന്നു. കടയ്ക്കകത്ത് കുത്തി നിർത്തിയ ഒരു നിറചാക്കിൻ്റെ മുകളിലിരിക്കുന്ന ചെട്ടിയാരും സാംസയെ നോക്കിയില്ല. സാംസ അകത്ത് കയറി ഒരു സ്റ്റൂളിലിരുന്നു. പുറകോട്ട് കഴുത്ത് വെട്ടിച്ച് ഉള്ളിലേക്ക് നോക്കി. അട്ടിയായി അടുക്കിവെച്ച അരിച്ചാക്കുകൾ, ഗോതമ്പ് ചാക്കുകൾ, പഞ്ചസാര ചാക്കുകൾ. അടുക്കുകൾക്കിടയിൽ ഇടവഴി പോലെ വിടവുകളുണ്ട്. സാംസയുടെ വീട്ടിലേതുപോലെ ഇരുട്ടാണവിടെയും. സാംസ അവിടെ വെറുതെയിരുന്നു. ഇടയ്ക്ക് കടയിലെ മണം ഉള്ളിലേക്കെടുത്തു. അരിയുടെയും മറ്റ് ധാന്യങ്ങളുടെയും എണ്ണയുടെയും മണങ്ങൾ കലർന്ന മണം. അവൻ്റെ അച്ഛൻ്റെയും കടയിലെ പണിക്കാരനായ ചെട്ടിയാരുടെയും മണം. അച്ഛൻ രാത്രി വീട്ടിലെത്തുമ്പോൾ കട വീട്ടിലേക്ക് എത്തിയതുപോലെയാണ് സാംസയ്ക്ക് തോന്നുക. രാവിലെ അവൻ ഉണരും മുൻപ് കട കടയിലേക്ക് തിരിച്ചുപോകും. സാംസ മേശപ്പുറത്ത് ചിതറിക്കിടന്ന അരി കുറച്ച് വടിച്ചെടുത്ത് ചുമ്മാ കയ്യിൽ വെച്ചു. അന്നേരം അച്ഛൻ ഉച്ചത്തിൽ ചുമച്ചു. പിന്നാലെ ചെട്ടിയാരും ചുമച്ചു. പിന്നാലെ മൂന്ന് പെണ്ണുങ്ങൾ ഒന്നിച്ച് സാധനം വാങ്ങാനെത്തി. അവരിൽ പ്രായം ചെന്ന സ്ത്രീ സാംസയെ നോക്കി ചിരിച്ചു. എന്താ മോനെ, അച്ഛനെ സഹായിക്കാനെത്തിയതാണോ? എല്ലാം കണ്ട് പഠിച്ചോണം, ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ബാക്കി സ്ത്രീകളും ചിരിച്ചു. ഓ, സ്കൂൾ അടച്ചല്ലോ, അവരിൽ ഒരാൾ പറഞ്ഞു. കളിക്കാനൊന്നും പോകണ്ട, ഇവിടെ വന്നിരിക്കെ, അച്ഛനെ സഹായിക്ക്. എന്റെ ചെറുക്കൻ റോബി നിന്റെ ക്ലാസ്സിലാ, മറ്റൊരു സ്ത്രീ പറഞ്ഞു. സാംസ അവരെ അത്ഭുതത്തോടെ നോക്കി. റോബിയുടെ അമ്മ? റോബിയുടെ അമ്മ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഇങ്ങനെ മുണ്ടുടുത്ത്, ബ്ലൗസിട്ട്, അതിനു മുകളിൽ സാരിയുടെ മുന്താണി പോലെ ഒരു തോർത്ത് വളച്ചിട്ടിരിക്കുന്ന പൊക്കമില്ലാത്ത ഇരുനിറക്കാരി. അവരുടെ മുഖത്ത് റോബിയുടെ മുഖം കാണുന്നുണ്ടോയെന്ന് അവൻ നോക്കി. ഇല്ല, കാണാനില്ല. ക്ലാസ്സിലെ ഓരോരുത്തരുടെയും അമ്മമാർ എങ്ങനെയിരിക്കുമെന്ന് സാംസ ആലോചിച്ചു. ഇതുവരെ അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അവർ മൂന്നുപേരും അരിയും എണ്ണയും വാങ്ങി തിരിച്ചുപോയി. സാംസ വഴിയിലേക്ക് നോക്കിയിരുന്നു. അതിലെ അപൂർവം നടന്നുപോകുന്ന സ്ത്രീകൾ ആരുടെ അമ്മമാരാണെന്ന് ആലോചിച്ചു. അവരിൽ ആരുടെയൊക്കെ മുഖം കാണുന്നുണ്ട്, അല്ലെങ്കിൽ കാണാതെ മറഞ്ഞിരിപ്പുണ്ട്. പിന്നെ അരി വാങ്ങാൻ ദാമു വന്നു. അയാൾ സാംസയെ നോക്കിയില്ല. അങ്ങനെ ഒരാൾ അവിടെ ഉള്ളതായി ശ്രദ്ധിച്ചില്ല. മുതിർന്നവർ തമ്മിൽ കാണുമ്പോൾ അവരുടെ നോട്ടം കുട്ടികളിലേക്ക് എത്തില്ല. വലിപ്പം കുറവായതുകൊണ്ടായിരിക്കും, സാംസ ചിന്തിച്ചു. അവരെ ഒരു ആൾ എന്ന് പരിഗണിക്കാറായിട്ടില്ല. ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവർ കുട്ടികളോട് സംസാരിക്കും. ഹഹാ വിജയ, നടയിൽ നിന്ന് കടയുടെ തിണ്ണയിലേക്ക് കയറുന്നതിനിടയിൽ തന്നെ ദാമു സന്തോഷം പ്രകടിപ്പിച്ച് സാംസയുടെ അച്ഛനെ വിളിച്ചു. ചെട്ടിയാരെ! തിണ്ണയിൽ കയറി നിന്ന് ചെട്ടിയാരെയും വിളിച്ചു. കയ്യിൽ കരുതിയ സഞ്ചിയിൽ ദാമു അരി വാങ്ങി. ചെട്ടിയാർ ഒരു പാട്ടയിൽ അരി തൂക്കി വിടർത്തിയ സഞ്ചിയിലേക്ക് കമഴ്ത്തിക്കൊടുത്തു. ആകെ 8 യൂണിറ്റ് അരിയാണ് ദാമുവിന്. ഒരു യൂണിറ്റ് എന്നാൽ 770 ഗ്രാം. മുതിർന്നയാൾക്ക് ഒരാഴ്ച 2 യൂണിറ്റ് അരി, കുട്ടികൾക്ക് 1 യൂണിറ്റ്. അത്രയുമാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ദാമുവിന്റെ വീട്ടിൽ അയാളുടെ അമ്മയും ഭാര്യയും ഉൾപ്പെടെ 3 മുതിർന്നവരുണ്ട്, 2 കുട്ടികളും.
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ്

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനീല സമർപ്പിക്കുന്നത്.

0: ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.

FM പ്രധാന വാർത്തകൾ. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഒപ്പുവെച്ചു. ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമാണ് കരാറുകളിൽ ഒപ്പുവെച്ചത്. കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബിജോൺ. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബിജോൺ പറഞ്ഞു. സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ രാം മെഘ്വാൾ. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ കാറും ഡീസൽ ടാങ്കറും തമ്മിൽ കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം ഒരേ കുടുംബത്തിലെ 6 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം മുംബൈ പൂനെ റൂട്ടിൽ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. ഈ മാസം 17 വരെ സെൻട്രൽ റെയിൽവേ 22 പതിവ് ട്രെയിനുകളും 8 പ്രത്യേക സർവീസുകളും റദ്ദാക്കി. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുനഹദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റസിഡന്റ് മെത്രാപ്പൊലീത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 7-ാം തരം തുല്യതാ പരീക്ഷ ഇന്നും നാളെയും. കോഴിക്കോട് ജില്ലയിലെ 7 സ്കൂളുകളിൽ 32 ഭിന്നശേഷിക്കാരടക്കം 100 പഠിതാക്കൾ പരീക്ഷ എഴുതും. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ. റോസ് ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മലയാള ഭാഷയുടെ മാദക ഭംഗി നാം ആസ്വദിച്ചത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയായിരുന്നു. തന്റെ നാദത്തെ കാലാതിവർത്തിയായി ആസ്വാദകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ പാട്ടുകാരനാണ് പി. ജയചന്ദ്രൻ. 22 വയസ്സിൽ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നു പാടിയ അതേ ഭാവതീവ്രതയോടെ 2056 വയസ്സിൽ പ്രായം നമ്മിൽ മോഹം നൽകി എന്നു പാടി അദ്ദേഹം നമ്മെ അത്ഭുതപ്പെടുത്തി. ധീര എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ എഴുതി, രഘുകുമാർ സംഗീതം നൽകി, ജയചന്ദ്രന്റെ ശബ്ദമാധുരിയിൽ ആ ഭാവഗീതം നമുക്ക് ആസ്വദിക്കാം.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
4: പാട്ടിന്റെ മധുചന്ദ്രിക നമ്മെ വിട്ടകലുമ്പോൾ പാട്ടിലലിഞ്ഞ ഒരു യുഗമാണ് ഇവിടെ അവസാനിക്കുന്നത്. മൗനം പോലും മധുരമെന്നു പാടിയ ആ അനശ്വര ഗായകന്റെ അസാന്നിധ്യത്തെ അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഗാനങ്ങളിലൂടെ നമുക്ക് ഓർമ്മിക്കുകയെങ്കിലും ചെയ്യാം. 2002 പുറത്തിറങ്ങിയ മേഘമൽഹാർ എന്ന ചിത്രത്തിൽ ഒ എൻ വി രചിച്ച്, രമേശ് നാരായൺ ചിട്ടപ്പെടുത്തി, ജയചന്ദ്രനും ചിത്രയും ആലപിച്ച ഗാനം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: 103.6 Real FM.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
2: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: വെനീസിയ ബാത്ത്വെയർസ്.
7: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
6: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈജി ആഡിയ റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: കണ്ണം കണ്ടി സസ്നേഹം, മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ഇപ്പോൾ ടെക്നോളജി അറിഞ്ഞു വേണം റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ. ലോകത്തിലെ

0: സസ്നേഹത്തിൽ ഗാനരചയിതാവ് ബിച്ചു തിരുമലയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു ഭാര്യ പ്രസന്ന.
1: മലയാള സിനിമയിൽ ആദ്യകാലങ്ങളിൽ ഗാനരചയിതാക്കൾ വരികൾ എഴുതും, അതിന് സംഗീത സംവിധായകർ ഈണം നൽകും. ഇതായിരുന്നു സമ്പ്രദായം. പിൽക്കാലത്ത് അത് നേരെ തിരിച്ചായി. സംഗീത സംവിധായകർ ആദ്യം ഒരു ഈണം തയ്യാറാക്കും, ഗാനരചയിതാവിന്റെ ജോലി അതിനൊപ്പിച്ചു വരികൾ എഴുതുക എന്നതായിരുന്നു. ആദ്യത്തേത് ശീലിച്ച ഗാനരചയിതാക്കൾക്ക് പലർക്കും ഈ രണ്ടാമത്തെ രീതിയിലേക്കുള്ള മാറ്റം വലിയ പ്രയാസമായിരുന്നു. എന്നാൽ ബിച്ചു തിരുമല എന്ന ഗാനരചയിതാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏത് ട്യൂണ് കിട്ടിയാലും അതിന് കാവ്യഭംഗി ഒട്ടും ചോരാതെ അതിമനോഹരമായ വരികൾ എഴുതും എന്നതായിരുന്നു. അപ്പോ അങ്ങനെ അദ്ദേഹം എഴുതുന്ന ഗാനങ്ങൾ ആദ്യം കാണുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തോട് അഭിപ്രായങ്ങൾ പറയുമായിരുന്നു.
2: ചോദിക്കാറുണ്ട്, എപ്പോഴും അതിനൊന്നും പറ്റില്ല. ഈ തിരക്കൊക്കെ കൂടുന്ന സമയത്ത് പലപ്പോഴും വീട്ടിലായിരിക്കില്ലല്ലോ, മിക്കവാറും അന്ന് മദ്രാസിലാണല്ലോ കൂടുതലും. അപ്പൊ റെക്കോർഡിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ലെറ്റർ അയക്കുമായിരുന്നു. അപ്പൊ അതിലെല്ലാം ഓരോ റെക്കോർഡിംഗ് കഴിയുമ്പോഴും ഈ പാട്ടുകളാണ് എഴുതി അയക്കുന്നത്. റെക്കോർഡിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ പാട്ടുകൾ വായിക്കാൻ, കേൾക്കാനല്ല വായിക്കാനുള്ള ഒരു സൗകര്യം കിട്ടുമായിരുന്നു. എഴുത്ത് എഴുതുമ്പോ അന്ന് ഫോൺ ഇല്ലല്ലോ. 76 നവംബർ 25 ഞങ്ങളുടെ വിവാഹം. അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലുള്ള അവിടെ നിന്ന് ലെറ്റർ അയക്കുമ്പോഴെല്ലാം മെയിൻ ആയിട്ട് ഈ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ടുള്ള പാട്ടുകളെ കുറിച്ച് അതുമാണ് മെയിൻ ആയിട്ട് എഴുതുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പുസ്തകം എഴുതണമെങ്കിൽ പോലും ഈ ലെറ്ററുകൾ എടുത്താൽ മതി, അന്നത്തെ ഏകദേശം ഒരു ചരിത്രം കിട്ടും. ഏത് ബാനറാണ്, പ്രൊഡ്യൂസർ, ഡയറക്ടർ എന്ന് വേണ്ട ആ ചിത്രത്തിലെ പാട്ട് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്, എല്ലാം എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പാട്ടുകളെല്ലാം അപ്പൊ തന്നെ എനിക്ക് കിട്ടാറുണ്ട്.
1: അപ്പോ അങ്ങനെ സൂക്ഷിച്ചു വെച്ച കത്തുകളിലുള്ള പെട്ടെന്ന് ഓർമ്മ വരുന്ന പ്രധാന ഹിറ്റ് ഗാനങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ കത്തായിട്ട് അയച്ചു കിട്ടിയത്?
2: നീലജലാശയം 77 ഇറങ്ങിയ അംഗീകാരത്തില് നീലജലാശയം എന്നുള്ള പാട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഊഞ്ഞാൽ, ശ്രീരാമചന്ദ്രന്റെ പേര്, അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനൊക്കാത്ത പാട്ടുകളാണ്.

0: അദ്ദേഹം മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരുടെ കൂടെയും ഗാനമൊരുക്കിയിട്ടുണ്ട്. ഇപ്പോ ദേവരാജ മാഷ്, ശ്യാം ജോൺസൺ, രവീന്ദ്രൻ, എ ടി ഉമ്മർ, ഔസേപ്പച്ചൻ, അങ്ങനെ എല്ലാവരും,
1: ദക്ഷിണാമൂർത്തി,
0: അതെ, എം എസ് വി, ഇളയരാജ, എ ആർ റഹ്മാൻ, ഇങ്ങനെ എല്ലാവരുടെ കൂടെയും ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോ ഇതില് ചിലരെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം ആദ്യകാലത്ത് രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള സംഗീത സംവിധായകരാണ് ചിലർ. അതെ അതെ. എന്നാൽ മറ്റ് ചിലരെ എടുക്കുമ്പോൾ, എ ആർ റഹ്മാൻ ഒത്ത് യോദ്ധ ചെയ്യുന്ന സമയത്ത് റഹ്മാൻ അദ്ദേഹത്തെക്കാൾ എത്രയോ ജൂനിയറാണ്. അപ്പൊ ഈ പ്രായ വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവരുമായിട്ടും സഹകരിച്ചു പോവാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് സാധിക്കുമായിരുന്നോ?
1: തീർച്ചയായിട്ടും. അതൊന്നും അതൊരു പ്രായ വ്യത്യാസമോ പരിചയമോ സീനിയോറിറ്റിയോ ഒന്നും ബാധിച്ചിട്ടില്ല. ആരായാലും ഇല്ല, അഞ്ചാറ് വർഷത്തിന് മുമ്പ് ഒരു നാടക പ്രവർത്തകൻ, അപ്പൊ അദ്ദേഹം കുറച്ച് പഴയ ആളുകള് ജീവിച്ചിരിക്കുന്നവരെ വെച്ചിട്ട് അതേപോലെ സീനിയേഴ്സായ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വെച്ച് കുറച്ച് പാട്ടുകൾ ചെയ്യാൻ താല്പര്യപ്പെട്ട് വന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം സമ്മതിച്ച്. അപ്പൊ എന്നിട്ട് വെച്ചാൽ സാറ് മറ്റുള്ള ഗാനരചയിതാക്കളുമായിട്ട് സംസാരിച്ചോ, അവര് ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനെ അവര് തന്നെ സെലക്ട് ചെയ്തു. ഒരാൾ പറയും ഇന്നയാളായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഇതാവുന്ന, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. അപ്പൊ ഈ സാറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം വരുത്താം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒന്നുമല്ല, എനിക്ക് അതൊരു പ്രശ്നമേ അല്ല.

0: സംഗീത സംവിധായകരിലും അതുപോലെ സിനിമാ സംവിധായകരിലും ഒക്കെ ഏറ്റവും വ്യക്തിബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആരുമായിട്ടായിരുന്നു?
1: വ്യക്തിബന്ധം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അങ്ങനെ വളരെ അങ്ങ് അടുപ്പമായിട്ടൊന്നും ആരുമായിട്ടും അങ്ങനെ ഒരു സുഹൃത്ബന്ധമില്ല. കുറച്ച് അടുത്തുള്ളവർ അതിന് പുറത്തുള്ളവരാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും കെ ടി ഉമ്മർ, ശ്യാം, പിന്നെ രവീന്ദ്രൻ നേരത്തെ അറിയാം. സിനിമയിൽ വരുന്നതിന് മുമ്പേ രവീന്ദ്രനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു.
0: അദ്ദേഹം വീട്ടിലുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിന്റെ സമയവും രീതിയൊക്കെ എങ്ങനെയായിരുന്നു?
1: അദ്ദേഹത്തെ എല്ലാവർക്കും പോലെ സ്വച്ഛമായിട്ട് ഇരുന്നെഴുതുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ആരും ഒരു തടസ്സവും ശല്യമോ ചെയ്യാറില്ല. ഉള്ളത്തൊരു

മുറിയുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുമുറിയും പുസ്തക ശേഖരങ്ങളും എല്ലാം ആയിട്ട് അവിടെ തന്നെയാണ് ആ ബാൽക്കണി. ആ ബാൽക്കണിയിലിരുന്ന് പുറത്തോട്ട് നോക്കിയിരുന്നതിനാണ് മേശയും വേണ്ട ഒന്നും വേണ്ട, അതാണ് സ്ലാബിന്റെ പുറത്ത് വെച്ച് എഴുതി. അതാണ് ഏറ്റവും സുഖമായിട്ട് അദ്ദേഹത്തിന് കംഫർട്ടായിട്ടുണ്ടായിരുന്ന ഒരു രീതി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണങ്കണ്ടി സസ്നേഹം.
1: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകൾ വിവിധ രീതിയിലാണ് അലക്കുന്നത്. പുത്തൻ ടെക്നോളജികളും അലക്കിലെ വൈവിധ്യവും നേരിൽ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വാഷിംഗ് മെഷീനുകൾ EasyEMI സ്വന്തമാക്കൂ. കണ്ണങ്കണ്ടി.
2: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645500032.
3: अरे मोहन भाई, काफी बिजी लग रहे हो.
4: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
3: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
4: सच?
3: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
4: समझ गया.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണങ്കണ്ടി സസ്നേഹം.
5: ഇക്കാര്യം ഓർമ്മിക്കണേ, നിങ്ങൾ വാങ്ങിക്കുന്ന AC യഥാർത്ഥ ടണ്ണേജ് അഥവാ BQ-ൽ ഉള്ളതല്ലെങ്കിൽ മതിയായ കൂളിംഗ് ലഭിക്കില്ല. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
6: മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
7: പൊതുവെ അദ്ദേഹത്തിന്റെ ഗാനരചന ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണോ അതോ അദ്ദേഹം പെട്ടെന്ന് വരികൾ എഴുതുമായിരുന്നോ?
8: പെട്ടെന്നാണ്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, അദ്ദേഹവുമായി സഹകരിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാല് അദ്ദേഹം പെട്ടെന്ന് തന്നെ എഴുതി തീർക്കും.
7: മാത്രമല്ല

0: അദ്ദേഹം എഴുതിയ പല ഗാനങ്ങളിൽ നിന്നും സിനിമയുടെ ആശയം തന്നെ ഒന്നോ രണ്ടോ വരിയിലോ ഒതുക്കുന്ന ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറിന്റെ ആ ഒരു പ്രമേയത്തെ 2 വരിയിലേക്ക് ഒതുക്കുക എന്നുള്ളൊരു. ഇപ്പോ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിന്റെ അതില് കണ്ണോട് കണ്ണോരം എന്ന പാട്ടിലെ അകലെ ഏതോ പൂവനിയിൽ വിരിഞ്ഞു എന്നാലും കണ്ണോട് കണ്ണോരം നീ കണിമലരല്ലേ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ മൊത്തം തീമിനെ ആ ഒരു 2 വരിയിൽ ഒതുക്കുകയാണ്.
1: അതുണ്ട്. പിന്നെ ഈ നല്ല ഒരു പാട്ടാണ് ചമ്പക്കുളം തച്ചൻ മകളെ പാതി മലരേ എന്ന് പറഞ്ഞ ആ പാട്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏകദേശം ആ പാട്ടിലുണ്ട്. അതില് ഇങ്ങനെ ഏതിലും ഒരു പടത്തിന്റെ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മെയിൻ സോങ് ഉണ്ടായിരിക്കും.
0: വിയറ്റ്നാം കോളനിയുടെ മൊത്തം ആശയത്തെ ഒരു കുട്ടികൾക്കുള്ള ഗാനം പോലെയാക്കി. നീലക്കുരുവികളും ചോലപ്പറവകളും മേളിച്ച കാട്ടിലെങ്ങും ഒരു വേടൻ വല വിരിച്ചു. ഇതാ സിനിമയുടെ ഒരു ആശയമാണ്.
1: അതെ. അതേപോലെ തന്നെ രാംജി റാവു സ്പീക്കിംഗ് അതിലേക്ക് കണ്ണീർ കായലിലേതോ ആ പാട്ടൊക്കെ എന്ന് പറഞ്ഞാല് സത്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അത്രയേറെ ടച്ചിങ് ആയിട്ടുള്ള വരികളാണ്.
0: സംവിധായകർ പലർക്കും സിനിമയ്ക്ക് പേര് കണ്ടുപിടിക്കാൻ കൂടി അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ വലിയ സഹായമായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ എന്നുള്ള ഒരു വരിയിൽ നിന്നാണ് ഫാസിലിന് പേര് കിട്ടിയതെന്ന് അദ്ദേഹം പറയാറുണ്ട്.
1: അതെ അതെ. മനോഹരമായ

0: അദ്ദേഹം എല്ലാ ടൈപ്പ് ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മെലഡികൾ, അടിപൊളി ഗാനങ്ങളുണ്ട്, താരാട്ടുപാട്ടുകളുണ്ട്, പ്രേമഗാനങ്ങളുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളുണ്ട്. ഒരു ഗാനരചയിതാവ് എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള എല്ലാ ഗാനങ്ങളും എഴുതിയ അദ്ദേഹത്തിന് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ടൈപ്പ് പാട്ടുകളായിരുന്നു?
1: അങ്ങനെ ഒരു വേർതിരിവില്ല. ആ കയ്യിലാണെങ്കിൽ എത്രയോ ഏറെ ഭാഷകളിലുള്ള, വിദേശ ഭാഷകളിലുള്ള നല്ല ഒരു കളക്ഷൻ ഉണ്ട്. ഒരുപാട് പാട്ടുകളുടെ കളക്ഷൻ ഉണ്ട്. ഇതെല്ലാം സമയം ഉള്ളിടത്തോളം രാത്രി ഇരുന്ന് ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല, മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ, പാട്ട്, എഴുത്ത്, ഇത് കേൾക്കുക. ഇതിലെ കവിഞ്ഞും മറ്റുള്ള ചിന്തകളൊന്നും തലയിലോട്ട് വലിച്ചു വെക്കാറുമില്ല. ഇത്രയേറെ പാട്ടുകളെ മാത്രം സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇത്രയും വെറൈറ്റി പാട്ട് എഴുതിയ ഒരാള് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ഞാൻ പറയുമ്പോ നമ്മള് പുകഴ്ത്തി പറയുന്നതാണെന്ന് തോന്നാം, പക്ഷെ ശ്രദ്ധിച്ചാൽ അറിയാം ഏത് ടൈപ്പ് പാട്ടും എഴുതില്ലേ. ഇന്ന ഒരു ഇതിൽ മാത്രമേ പ്രാഗൽഭ്യം ഉള്ളൂ എന്നല്ല, കോമഡിയാണ്, എത്രയോ കോമഡി പാട്ടുകൾ ഉണ്ട്. പഴയ ഒരു സിനിമയുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വെല്ലുവിളി എന്ന് പറഞ്ഞിട്ട്. അന്ന് ആ പാട്ട് ഭയങ്കര ഇതായിരുന്നു, കത്തുറുമ്പേ വായാടി എന്ന് പറഞ്ഞുള്ള ആ പാട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മറ്റ് സീരിയസ് ആയിട്ടുള്ള പാട്ടുകളും ഒക്കെ എഴുതുന്നത്. ഏത് തരം പാട്ട് എഴുതാനും ഒരു വഴക്കമാണ്, ഒരു കഴിവുണ്ട്.

0: രചയിതാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ളത് എന്ന് ഒരു സാധാരണക്കാരന് തോന്നുന്ന ടൈപ്പ് ഒരു പാട്ടാണ് പടകാളി എന്ന് പറയുന്ന യോദ്ധയിലെ പാട്ട്. ആ ഒരു മ്യൂസിക്കിനെ ഒപ്പിച്ചൊക്കെ ഗാനം എഴുതുക എന്നുള്ളത് വലിയൊരു പ്രയാസം തന്നെയാണ്. അങ്ങനെ എത്രയോ പാട്ടുകൾ,
1: ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് വളരെ ഈസി ആയിരുന്നു ആ പാട്ട് എഴുതാനായിട്ട്. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടിയൊന്നുമല്ല ആ പാട്ട് എഴുതിയത്,
0: ഈസി ആയിട്ട് തന്നെയായിരുന്നു.
1: അതെ അതെ അതെ, വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. അതെ, എത്രമാത്രം ഹിറ്റായെന്നുള്ളത് കാലം തെളിയിച്ചു ആ
2: പാട്ട്.

0: ടീവിന്റെ വിടും.
1: മാഡം എന്തായിരുന്നു ജോലി?
2: ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിലെ ഫൈനാൻസ് ഓഫീസർ ആയിരുന്നു.
1: റിട്ടയർ ചെയ്തു?
2: അതെ അതെ അതെ.
1: മക്കള്?
2: ഒരു മകനാണുള്ളത്, മ്യൂസിക് ഡയറക്ടർ ആണ് അവൻ.
1: അപ്പോ മകന്റെ ഒരു സംഗീത യാത്രയില് അച്ഛന്റെ പിന്തുണയും എത്രത്തോളം ഉണ്ടായിരുന്നു?
2: അച്ഛൻ തന്നെയാണ് അവന്റെ സംഗീതത്തിന്റെ എല്ലാം ഒക്കെ. ഇദ്ദേഹം സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്, വിശ്വട്ടൻ സംഗീതം പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാടും, സിനിമയില് പാടിയിട്ടുണ്ട്. അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്, അതിലെ മനുഷ്യ മനസാക്ഷികളുടെ ബദറിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്, ഭയങ്കര ഹൈ പിച്ചിലുള്ള ഒരു പാട്ടാണ്, ആ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ വേറെയൊക്കെ ചിലതിലൊക്കെ ചില സമയത്ത് റെക്കോർഡിംഗ് സമയത്ത് പാടിയിട്ടുണ്ട്. നല്ല ഗായകനാണ്. പിന്നെ ഈ ഡിവോഷണൽ സോങ്സ് ഒക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, വളരെ ഹിറ്റായിട്ടുള്ളതാണ്. നമ്മുടെ എച്ച് എം വിയുടെ ദീപം മകര ദീപം എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആണ്. അന്ന് രവീന്ദ്രനായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. രവീന്ദ്രൻ സിനിമയിൽ വന്നിട്ടില്ല. അതിലെ 10 പാട്ടുകളും ഇദ്ദേഹമാണ് ലിറിക്സും മ്യൂസിക്കും, പിന്നെ പാടിയിരിക്കുന്നത് ടി ജയചന്ദ്രൻ. കുറെ അയ്യപ്പൻ സോങ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക്.
1: അപ്പൊ താളബോധവും സംഗീതബോധവും ഒക്കെ ഉള്ളിൽ ഉറച്ചത് കൊണ്ടായിരിക്കാം ഇത്രയും നല്ല ഗാനങ്ങൾ എഴുതാനും പറ്റിയത്.
2: അതെ, ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം പറയാറുണ്ടല്ലോ ബിച്ചു തേമലയുടെ വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് പറയും, എല്ലാരും പറയുന്ന കാര്യമാണ്. ടിമറിനൊക്കെ ഒരുപാട് സഹായം ആയിട്ടുണ്ട്, അദ്ദേഹം എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. ശ്യാമുമായിട്ടാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്.
1: ഏറ്റവും കൂടുതൽ ഹിറ്റുകളും?
2: അതെ അതെ അതെ.

0: കുട്ടികൾക്കിടയിൽ ഏറ്റവും പോപ്പുലറായ ഒരുപാട് ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പോ പച്ചക്കറിക്കായ തട്ടിൽ, മഞ്ഞക്കുഞ്ഞിക്കാലുള്ള ചക്കിപ്പൂച്ചക്ക്, അപ്പൊ അത് മകനെ മനസ്സിൽ കണ്ട് എഴുതിയതാണോ?
1: അങ്ങനെ ഒന്നുമില്ല, സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ. തരങ്ങണിയുടെ, യേശുദാസിന്റെ തരങ്ങണിക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ സോങ് എഴുതിയിട്ടുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ നഴ്സറിയിലൊക്കെ അത് പഠിപ്പിക്കുമായിരുന്നു പിള്ളേരെ. കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ എന്നും പറഞ്ഞ് തന്നെ തരങ്ങണി ഇറക്കിയിട്ടുണ്ടായിരുന്നു.
0: അദ്ദേഹം രചന എന്ന് പറയുമ്പോ ഗാനരചനക്ക് പുറമെ എന്തെങ്കിലും തിരക്കഥകളോ മറ്റോ എഴുതിയിട്ടുണ്ടോ?
1: അതുകൊണ്ട് രണ്ട് സിനിമയ്ക്ക് കഥ തിരക്കഥ സംഭാഷണം എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇഷ്ടപ്രാണേശ്വരി എന്ന് പറഞ്ഞിട്ടൊരെണ്ണം, അത് 79 എങ്ങാണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജയൻ അഭിനയിച്ച ശക്തി 80, അതിലെ കഥ തിരക്കഥ സംഭാഷണം ഗാനങ്ങൾ, ഇത്രയും പിച്ചു തിരുമല. പിന്നെ ഈ നാടകങ്ങൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് തിരുവനന്തപുരത്ത്. അപ്പൊ അവിടെ അന്ന് ഈ ആകാശവാണി ഇന്റർ കോളേജിയേറ്റ് ഡ്രാമ മത്സരം നടത്തുമായിരുന്നു. അപ്പം 1962 ഏറ്റവും നല്ല നാടകത്തിനുള്ള അവതരണത്തിനും എഴുതിയതിനുമുള്ള സമ്മാനം ഇദ്ദേഹത്തിനാണ് കിട്ടിയത്. അത് അന്നത്തെ ആകാശവാണി അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു.
0: ആകാശവാണിയുമായി ഒരുപാട്
1: ലളിതഗാനങ്ങള്, ഈ അന്നത്തെ ഈ ലളിതഗാനങ്ങൾ 74, 73, 75 ഈ സമയത്ത് കുറച്ച് ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സത്യം പറയട്ടെ, ഇപ്പോഴത്തെ നമ്മുടെ സിനിമാ പാട്ടുകളില്ലേ, അതിനേക്കാളും അന്ന് അത് ഫേമസ് ആണ്. അപ്പൊ അത് ശാരദേന്ദു മയൂഹമാലകൾ യേശുദാസ് പാടിയത്, പിന്നെ ശരഭാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചു.

0: കമറ ചേട്ടൻ, കമകറ പുരുഷോത്തമൻ പാടിയത്, പിന്നെ സുജാത പാടിയത് ഒരെണ്ണമുണ്ട്, അന്നത്തോണി പൂന്തോണി എന്ന് പറഞ്ഞിട്ട് ആകാശവാണിയിൽ ഒരുപാട് ലളിത ഗാനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്.
1: അദ്ദേഹം യാത്രയായാലും അദ്ദേഹത്തെ ഓർക്കാൻ നൂറുകണക്കിന് ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിലുണ്ട്.
0: അതാണ് അതിപ്പോ ഇപ്പൊ കേൾക്കുമ്പം വല്ലാത്ത സങ്കടം വരും. അതാണ് അതാണ് ഒരു പ്രയാസം. സന്തോഷം തന്നെയാണ് ഇപ്പോഴും, എങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് ദുഃഖം തോന്നും പാട്ടുകൾ കേൾക്കുമ്പോ. ഇപ്പം നമുക്ക് ഒന്നും പറയാനായിട്ടില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിലും നമ്മള് വീട്ടില് ആരുമില്ലാത്തതുപോലായി.

പ്രണയം, വിരഹം, വിഷാദം, വാത്സല്യം, വികാരം ഏതു തന്നെയായാലും ആസ്വാദകരുടെ ഹൃദയങ്ങളിലേക്ക് നേരിട്ട് ആഴ്ന്നിറങ്ങിയവയായിരുന്നു ബിച്ചു തിരുമല എഴുതിയ വരികൾ അത്രയും.

0: കണ്ണങ്കണ്ടി സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി സമർപ്പിച്ചത്
1: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാതെ നിങ്ങളുടെ വെള്ളത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ ഒതുങ്ങുന്ന വാട്ടർ പ്യൂരിഫയർ മാത്രം വാങ്ങുക. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: ആടി തുടങ്ങുന്നല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
4: ഞാൻ എപ്പോഴേ റെഡി. മൈ ജീം റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
5: ജൂലൈ 9 മുതൽ 12 വരെ, വെറും 4 ദിവസം മാത്രം. മൈ ജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
6: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്ക് മാത്രം.
5: ടിഎൻസി അപ്ലൈ.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. എഫ്എം പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാരുടെ പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി എസ് പി റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയ 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ രാപ്പകൽ സമരം തുടങ്ങി. 56 ദിവസമായി നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്നലെ ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് രാപ്പകൽ സമരം. കണ്ണൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് അബോധാവസ്ഥയിലായ 1.5 വയസ്സുകാരൻ മരിച്ചു. പയ്യന്നൂരിനടുത്ത് എരമത്തെ ദേവാൻഷ് ശൗരിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. കേരള ക്രിക്കറ്റ് ലീഗ് താരലേലം ഇന്ന് തിരുവനന്തപുരത്ത്. 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.
7: മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.
4: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആടി സെയിൽ നടക്കല്ലേ
5: ജൂലൈ 9 മുതൽ 12 വരെ. മൈ ജി ആടി റെഡി സെയിൽ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും

0: 12,000 rupees additional cashback voucher. TNC apply.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
0: ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.

ഓർമ്മകളുടെ സംഗീതം. ഇന്ന് എം എസ് വിശ്വനാഥന്റെ ഓർമ്മകൾ, എം എസ് വിശ്വനാഥന്റെ പാട്ടുകൾ.

ദേശാതിർത്തികൾ അതിലംഘിച്ച് പടരുന്ന സംഗീതത്തെക്കുറിച്ച് നാം പറയാറുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയോ ചുങ്കമോ കരമോ അടയ്ക്കുകയോ ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർബാധം പോക്കുവരവുകൾ നടത്തുന്ന നിയമലംഘന പ്രസ്ഥാനമാണ് സംഗീതം എന്നത് രാജ്യാതിർത്തികളെപ്പോലും അപ്രസക്തമാക്കുന്നുണ്ട്. അപ്പോഴാണ് തെന്നിന്ത്യയിലാകെ അതിർത്തി ലംഘനം നടത്തി ആസ്വാദകരെ ആഹ്ലാദിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത ഒരു മെല്ലിശ്ശേരി മന്നനെ നാം ഓർത്തുപോകുന്നത്. കേരളത്തിൻ്റെയും തമിഴകത്തിൻ്റെയും വാളയാറടക്കമുള്ള ചെക്ക് പോസ്റ്റുകൾ അറിയുക പോലും ചെയ്യാതെ ഇയാളുടെ സംഗീതം പ്രസാദമധുരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിപ്പടർന്നു. അദ്ദേഹത്തിന് പേര് MS വിശ്വനാഥൻ.

0: കേരളത്തിൽ ജനിച്ച് മുഖ്യമായും തമിഴകം കർമ്മമണ്ഡലമാക്കിയ എം എസ് വിശ്വനാഥൻ്റെ വിരലറ്റങ്ങൾ ഹാർമോണിയക്കട്ടകളിൽ നിന്ന് അത്രമേൽ അനായാസമായി സംഗീതം കണ്ടെത്തുന്നു. ആ വിരൽ സ്പർശങ്ങളിൽ നിന്ന് ഹാർമോണിയം സംഗീതം കണ്ടെത്തുന്നു എന്ന് തിരിച്ചും പറയാം.
1: ഒരു മെട്ടിട്ട് കൊടുത്തു

0: கடைசி வரையாரோ காடுவரை பிள்ளை, கடைசி வரையாரோ சின்ன சின்ன ஆசை.
1: ஒரு ചെറിയ ഈരടിക്ക് വിവിധ രൂപഭാവങ്ങൾ പകർന്ന് പഴയ കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക്. ഇതുപോലെ ജംകട്ട് നടത്താൻ വെറും പ്രതിഭ പോരാ, അസാമാന്യ പ്രതിഭ തന്നെ വേണം. ഈ അസാമാന്യ പ്രതിഭയും വെച്ചുകൊണ്ടാണ് എം എസ് വി ദശകങ്ങളോളം തെന്നിന്ത്യയിലെ സംഗീത സാമ്രാട്ടായി വാണത്.

മനയംഗത്ത് സുബ്രഹ്മണ്യൻ വിശ്വനാഥനാണ് ഇന്ന് നാം അറിയുന്ന എം എസ് വിശ്വനാഥൻ എന്ന എം എസ് വി. അച്ഛൻ സുബ്രഹ്മണ്യൻ നായർ, അമ്മ നാരായണി അമ്മ. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി എന്ന ഗ്രാമത്തിൽ 1928 ജനനം. ബാല്യത്തിൽ തന്നെ അച്ഛൻ മരിച്ച കുട്ടിയായിരുന്നു വിശ്വനാഥൻ. അമ്മയുടെയും ജയിൽ വാർഡനായ മുത്തച്ഛൻ്റെയും കൂടെ എം എസ് വിശ്വനാഥൻ കണ്ണൂരിലേക്ക് താമസം മാറ്റി. പഠനത്തിൽ പിന്നോക്കമായിരുന്ന വിശ്വനാഥനെ കർണാടക സംഗീത വിദ്വാൻ നീലകണ്ഠ ഭാഗവതരുടെ കീഴിൽ സംഗീതം പഠിക്കാൻ അയക്കുന്നു. കടുത്ത സാമ്പത്തിക പരാധീനത കാരണം നീലകണ്ഠ ഭാഗവതരുടെ ജോലിക്കാരനായി നിന്ന് പകരം സംഗീതം പഠിച്ചെടുക്കുകയായിരുന്നു. നീലകണ്ഠ ഭാഗവതരുടെ പ്രിയ ശിഷ്യനായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. 4 വർഷത്തിലധികം തുടർന്ന സംഗീത പഠനം. കണ്ണൂർ ടൗൺ ഹാളിൽ ആദ്യ കച്ചേരി, അപ്പോൾ വയസ്സ് 12. അവിടെ നിന്ന് തെന്നിന്ത്യയിലെ മഹാസംഗീതകാരനായി താൻ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും വിശ്വനാഥൻ കൊടുക്കുക താൻ അഭിമുഖീകരിച്ച ജീവിത പ്രതിസന്ധികൾക്കും പിന്നെ താൻ അനുഭവിച്ച സഹനങ്ങൾക്കുമാണ്. കഥ തുടരുന്നു. ശിഷ്യന്റെ കലാവാസന കണ്ടറിഞ്ഞ നീലകണ്ഠ ഭാഗവതർ ഹരിശ്ചന്ദ്ര നാടകത്തിലെ ലോഹിതാക്ഷന്റെ വേഷം പ്രിയ ശിഷ്യന് നൽകി. തുടർന്ന് അഭിനയമോഹം മൂത്ത വിശ്വനാഥൻ ഒരു ബന്ധുവിൻ്റെ സഹായത്തോടെ കോയമ്പത്തൂർ ജുപ്പിറ്റർ പിക്ചേഴ്സിൽ ബാലനടനായി ചേർന്നു. പി യു ചിന്നപ്പ കണ്ണാമ്പ ജോഡി അഭിനയിച്ച കണ്ണകി എന്ന സിനിമയിൽ വിശ്വനാഥനും പിൽക്കാല പിന്നണി ഗായിക ടി വി രത്നവും ബാലകോവിലനായും ബാലകണ്ണകിയായും വേഷമിട്ടു. കാഴ്ചയിൽ കണ്ണകിയുടെ സഹോദരനെപ്പോലെ തോന്നുന്നു എന്നതിനാൽ വിശ്വനാഥൻ അഭിനയിച്ച ഭാഗങ്ങൾ വെട്ടിമാറ്റി വേറൊരു ബാലനടനെ കൊണ്ട് അഭിനയിപ്പിച്ചു. അങ്ങനെ ആദ്യത്തെ സിനിമാ പ്രവേശം തന്നെ ദുരന്തമായി. എന്നാൽ വിധി മറ്റൊന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. വിശ്വനാഥൻ്റെ നിയോഗം സംഗീത സംവിധായകനാവാനായിരുന്നു. നടനാവാൻ കഴിയാത്തതിനാൽ ജുപ്പിറ്റർ പിക്ചേഴ്സിലെ ഓഫീസ് ബോയിയായി വേഷം കെട്ടി. ജുപ്പിറ്റർ പിക്ചേഴ്സിൻ്റെ സ്ഥിരം സംഗീത സംവിധായകനായിരുന്നു എസ് എം സുബ്ബയ്യ നായിഡു. ഏറെ താമസിയാതെ സുബ്ബയ്യ നായിഡുവിൻ്റെ പ്രധാന സംഗീത സംവിധാന സഹായിയായി മാറി വിശ്വനാഥൻ. '1946 അഭിമന്യു എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധാന വേളയിൽ ഒരു പാട്ടിന് സുബ്ബയ്യ നായിഡു പല ഈണങ്ങൾ നൽകിയെങ്കിലും ഒന്നും തൃപ്തികരമായി തോന്നിയില്ല. സുബ്ബയ്യ നായിഡു അറിയാതെ വിശ്വനാഥൻ അതിനൊരു ഈണമൊരുക്കി. സഹായിയുടെ ഈണം സുബ്ബയ്യ നായിഡുവിന് ഏറെ ബോധിച്ചു. പിന്നീട് ആ ഗാനം ട്രിച്ചി ലോകനാഥൻ്റെയും യു ആർ ജീവരത്നത്തിൻ്റെയും ആലാപനത്തിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചു.

നൂറോളം സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങളൊരുക്കി. ഈ കൂട്ടുകെട്ട് 1952 മുതൽ 1965 വരെ തുടർന്നു.

0: പിന്നീട് ഇരുവരും സ്വതന്ത്ര സംഗീത സംവിധായകരായി മാറി. തികഞ്ഞ സൗഹാർദ്ദത്തോടെ തന്നെയാണ് ഇരുവരും പിരിഞ്ഞത് എന്ന് എം എസ് വിയുടെ സാക്ഷ്യം.
1: ബ്രേക്ക് അല്ല, അതായത് എന്താ ഇപ്പൊ ഞാൻ പറയട്ടെ, ചില ഐഡിയാസ് അയാൾ പറയുമ്പോൾ നന്നായിച്ചാല് ഓക്കെ അഗ്രി ചെയ്യും, നന്നല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യും. ഒരു പീരീഡില് അയാൾക്ക് തനിയെ ചെയ്യണമെന്ന് ഒരു ആശ വന്നു, പക്ഷെ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, ചണ്ടിയിട്ടില്ല, തിരുപ്പിയും ഞങ്ങൾ ഒന്നിച്ചായി.
0: 1995 എങ്കിരുന്തോ വന്താൻ എന്ന ചിത്രത്തിൽ ഇവർ സംഗീത സംവിധായക ജോഡിയായി വീണ്ടും ഒത്തുചേർന്നു.

സ്വതന്ത്രനായതോടെ MSV സ്വതസിദ്ധമായ തന്റെ സംഗീതശൈലിയെ നിരവധി പരീക്ഷണങ്ങളിലൂടെ നവീകരിക്കാൻ ശ്രമിച്ചു.

വൈദേശികമായ സംഗീത ശൈലികളെ ദ്രാവിഡ സംഗീത തനിമയിലേക്ക് സന്നിവേശിപ്പിച്ച് തെന്നിന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന്, പ്രത്യേകിച്ച് തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് സവിശേഷ വ്യക്തിത്വം പകരാൻ ഇദ്ദേഹത്തിനായി.

വിദേശ രാജ്യങ്ങളിൽ അക്കാലത്ത് പ്രബലമായിരുന്ന സംഗീതധാരകളെയൊക്കെ സന്ദർഭാനുസരണം അദ്ദേഹം പാട്ടുകളിലേക്ക് കൊണ്ടുവന്നു.

നമുക്കിനി എം എസ് വിശ്വനാഥൻ്റെ മലയാളം പാട്ടുകളിലേക്ക് തിരിച്ചു വരാം. ആയിരത്തി തൊള്ളായിരത്തി 1953 തമിഴ് മലയാളം ഭാഷകളിൽ ഒരേ സമയം നിർമ്മിച്ച എം ജി ആർ സരോജാദേവി ചിത്രം ജനോവയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു. അങ്ങനെ സ്വന്തം ദേശമായ മലയാളത്തിലും രംഗപ്രവേശം ചെയ്തു.

ജനോവയിൽ എം എസ് ജ്ഞാനമണി, ടി കെ കല്യാണം എന്നിവരും സംഗീത സംവിധായകരായി ഉണ്ടായിരുന്നു. യുവാവായിരുന്ന എം എസ് വിശ്വനാഥന്റെ സംഗീത നൈപുണ്യത്തിൽ നായകൻ എം ജി ആറിന് ചില ആശങ്കകൾ ഉണ്ടായിരുന്നത് പാട്ടുകൾ കേട്ടതും നീങ്ങി മാറി എന്നതും 1977 വരെ എം ജി ആറിന്റെ പ്രിയ സംഗീത സംവിധായകനായി തുടർന്നു എന്നതും.

ജനോവയ്ക്ക് ശേഷം മലയാള സിനിമയിൽ നിന്ന് എം എസ് വിക്ക് ഒരു വിളി വരുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. 1958 റിലീസായ ലില്ലി എന്ന ചിത്രം. ഈ ചിത്രത്തിൽ ഗാനങ്ങൾ ചിട്ടപ്പെടുത്താൻ ടി കെ രാമമൂർത്തിയുമുണ്ടായിരുന്നു കൂട്ടിന്.

വലിയൊരു ഇടവേളയ്ക്ക് ശേഷം 1971 എം എസ് വിശ്വനാഥൻ മലയാളത്തിലെത്തുന്നത്. ചിത്രം ലങ്കാദഹ്.

0: ക്യാബ്രെ ക്ലബ് ഡാൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഗാനത്തെ അനശ്വരമാക്കിയ ഗായിക എല്ലാറീശ്വരി ക്യാബ്രെ പാട്ട് ഗായിക എന്ന നിലയ്ക്ക് പിന്നീട് ബ്രാൻഡ് ചെയ്യപ്പെട്ടു.
1: സിനിമാ ഫീൽഡിലെ ഒരു

അടുത്ത വർഷം ശ്രീകുമാരൻ തമ്പി MSV വീണ്ടും ഒന്നിക്കുന്നു. ചിത്രം മന്ത്രകോടി. ചിത്രത്തിൽ പുരുഷ ഗായക ശബ്ദമായി ജയചന്ദ്രൻ മാത്രം.

0: ലങ്കാദഹനം, മന്ത്രകൂടി എന്നീ ചിത്രങ്ങൾ 70s തുടക്കത്തിൽ ഹിറ്റ് ഗാനങ്ങളുമായി എത്തി ആസ്വാദകരുടെ മനം കവർന്നു. ശ്രീകുമാരൻ തമ്പിയായിരുന്നു രണ്ട് ചിത്രങ്ങളിലും എം എസ് പിക്ക് കൂട്ട്.
1: തെന്നിന്ത്യയിലെ ഏറ്റവും പ്രശസ്ത സംഗീത സംവിധാനമായിട്ട് എം എസ് വിശ്വനാഥനുമായിട്ട് എനിക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി.
0: ശ്രീകുമാരൻ തമ്പിയുടെ ഓർമ്മകൾ.
1: ആ കാലഘട്ടത്തിൽ എനിക്ക് വലിയൊരു ലിഫ്റ്റ് ആയിരുന്നു എം എസ് വിശ്വനാഥനോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ആ അലങ്കാധനത്തിലെ പാട്ടുകളെല്ലാം നിങ്ങൾക്കറിയാം. ഈശ്വരനൊരിക്കൽ വിരുന്നതിന് പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, തിരുവാഭരണം ചാർത്തി വിടുന്നു, തിരുവാതിര നക്ഷത്രം തുടങ്ങിയ അതിലെ ഗാനങ്ങൾ, സൂര്യൻ എന്നൊരു നക്ഷത്രം, ഭൂമി എന്നൊരു ഗോളം.

0: പാവം മനുഷ്യൻ.
1: 1973 പണിതീരാത്ത വീട് എന്ന കെ എസ് സേതുമാധവൻ ചിത്രത്തിലൂടെ വയലാറുമായി ഒന്നിക്കുന്നു.

മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഈ ചിത്രം സംസ്ഥാനതലത്തിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം, മികച്ച കഥ എന്നിവയ്ക്കുള്ള അവാർഡുകളും നേടി.

0: ഡി സുശീല, എൽ ആർ ഈശ്വരി, ലതാ രാജു എന്നീ ഗായകരും പാട്ടുകാരായി ഉണ്ടായിരുന്ന ഈ ചിത്രത്തിൽ എം എസ് വിശ്വനാഥൻ പാടിയ ഒരു ഗാനം തരംഗങ്ങൾ ഉയർത്തി.
1: കണ്ണുനീർ

0: ഒരു ഗായകന് വേണ്ട നൈപുണ്യങ്ങൾ ഒത്തിണങ്ങിയ ഗായകനാണ് യേശുദാസ്. എം എസ് വിശ്വനാഥന്റെ നിരീക്ഷണങ്ങൾ.
1: ഒരു ഒരു ഒരു പാഠകൻ ഒരു പാഠത്തിന് കൂടെ കുറച്ച് ഫൗണ്ടേഷൻ വേണം, കുറച്ച് പഠിക്കണം. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് യേശുദാസൊക്കെ നല്ലോണം പഠിച്ച് അയാൾ പാടുമ്പോൾ എനിക്ക് കണ്ണു നേരെ വെള്ളം വരും. ആരംഭകാലം ഞാൻ നോക്കിയിട്ട് അയാൾ എന്നെടുക്ക ആദ്യം ഒന്ന് പാടുമ്പോഴൊന്നും അത്രയൊന്നും പഠിച്ചിട്ടില്ല സംഗീതം. അയാൾ ശ്രമപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു.

എം എസ് വിശ്വനാഥൻ്റെ സംഗീത ജീവിതവുമായി ഓർമ്മകളുടെ സംഗീതം തുടരും. ആഖ്യാനം എം എസ് വാസുദേവൻ, നിർവഹണം കെ വി ശരചന്ദ്രൻ.

0: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ?
1: ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 റുപ്പീസ് മുതൽ 59,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും. ടിഎൻസി അപ്ലൈ.
3: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
4: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ബാത്രിക്ക് ഇത്ര വില കൂടിയ ഫോൺ മേടിച്ചോ?
0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിച്ചാലോ?
2: മൈ ജി ആർഡി റെഡി സെയിൽ 60,000 റുപ്പീസ് മുതൽ 99,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, ഒരു വർഷം അഡീഷണൽ വാറന്റി, 2 ഇയർ പ്രൊട്ടക്ഷൻ പ്ലാൻ.
5: ടിഎൻസി അപ്ലൈ.
7: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ രാവിലെ 11 തുറക്കും. തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ആകെ 6,288 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായി റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
1: പുറമെ സ്ത്രീരോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
1: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ചാമനൂൽസ്, സീ ഹെൽത്ത് ഫോട്ടും ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
0: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച് കല്ലായി റോഡ് കോഴിക്കോട്.
1: ഫോൺ 9188920156
0: 0495230266.
2: അടുത്ത ഗാനം കൈതപ്രമെഴുതി ദീപക് ദേവിയാണ് ഒരുക്കി, യേശുദാസും ചിത്രയും പാടിയത്. ഉദയനാണ് താരമെന്ന ചിത്രത്തിൽ നിന്ന്.

പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഒപ്പുവെച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണും ഓക്ലൻഡിലെ പ്രതിനിധി സ്ഥല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവെച്ചത്. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സഹകരണവും സുരക്ഷയും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യരക്ഷാ മന്ത്രാലയവും ന്യൂസിലൻഡ് പ്രതിരോധ സേനയും തമ്മിൽ ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു. ന്യൂസിലൻഡിലെ ബിസിനസ്, കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. നാവികസേനയുടെ 6th തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിങ്ങിന് മുന്നോടിയായി വിശാഖപട്ടണം.

പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ് പ്രധാന വെല്ലുവിളിയെന്നും മെഘ്വാൾ പറഞ്ഞു. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൗത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രാമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരുടെ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭൂമിയിൽ നിന്നും വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോൻ്റെ ഗവേഷണ ദൗത്യം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് 3 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESSലെ പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കലക്ടറേയും ചുമതലപ്പെടുത്തി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് പുഴയിലെ Zone 2 മൺതിട്ട നീക്കി തീവ്ര പരിശോധന തുടരുന്നു. 50 അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തുടരുകയാണെന്ന് മന്ത്രി T.സിദ്ദിഖ് അറിയിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെൻറ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിൻ്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. ക്ലോക്ക് ടവർ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിൻ്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും July 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക ജനസംഖ്യാ ദിനാചരണത്തിൻ്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, കിണാശ്ശേരി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം, കാലിക്കറ്റ് സൺറൈസ് റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സന്നിധാനത്തെ 550 മുറികൾ ഇനി മുതൽ ഭക്തർക്കായി ഓൺലൈൻ വഴി ലഭ്യമാക്കും. മുറികൾ ബുക്ക് ചെയ്യുന്നതിന് ഡെപ്പോസിറ്റ് തുക പൂർണ്ണമായും ഒഴിവാക്കിയതായും വാടക മുൻകൂറായി നൽകി 50 രൂപ സർവീസ് ചാർജ് ഈടാക്കി ഭക്തർക്ക് ബുക്ക് ചെയ്യാമെന്നും ജയകുമാർ അറിയിച്ചു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP P.വിജയന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിൻ്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2 നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K.ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ മാസം 24 നടത്തുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞു വീണ മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുരക്ഷാ ജീവനക്കാരനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്നലെ ആശുപത്രി സന്ദർശിച്ചു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞു വീണ മരിച്ച സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് അബോധാവസ്ഥയിലായ 1.5 വയസ്സുകാരൻ മരിച്ചു. കണ്ണൂരിൽ പയ്യന്നൂരിനടുത്ത് എരമത്തെ ദേവാൻ ശൗരിയാണ് മരിച്ചത്.
കളിക്കുന്നതിനിടെ ചുണ്ടിന് പരിക്കേറ്റ കുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ

0: പ്രവേശിപ്പിച്ചത്. അനസ്തേഷ്യ നൽകിയതിനു ശേഷം കുട്ടി ബോധരഹിതനായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈയൊടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MSM HSS അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നാരോപിച്ച് അധ്യാപകൻ കുട്ടിയെ ചൂരൽ ഉപയോഗിച്ച് കൈക്കടിച്ചെന്നാണ് പരാതി. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ രാപ്പകൽ സമരം ആരംഭിച്ചു. 56 ദിവസമായി നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്നലെ ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് രാപ്പകൽ സമരം തുടങ്ങിയത്. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ആശുപത്രി അധികൃതരുമായി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റസിഡന്റ് മെത്രോപൊലിത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദി സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് കാറിന് തീപിടിച്ചു. 3 പേരുടെ മൃതദേഹം ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളുടേത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലുമാണ്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ കാറും ഡീസൽ ടാങ്കറും തമ്മിൽ കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം ഒരേ കുടുംബത്തിലെ 6 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസാഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 2 ഗോളിനായിരുന്നു സ്പെയിനിന്റെ ജയം. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കയെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി ഫ്രാൻസും നേരത്തെ സെമിഫൈനലിൽ എത്തിയിരുന്നു. ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവെ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. അവസാന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ ജാനിക് സിന്നർ 7 തവണ വിംബിൾഡൺ ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ട് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഫൈനലിലെത്തി. നാളെ സെന്റർ കോർട്ടിൽ ഫൈനലിൽ ജാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഇന്തോ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സദാംപ്ടണിൽ റോസ്ബോൾ സ്റ്റേഡിയത്തിൽ 7:30 മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: ചന്ദ്രോത്സവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്രപാടിയത് ഗിരീഷ് പത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
6: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
8: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: പ്രിയ ഗീതം.
1: പ്രിയഗീതം ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനുള്ള പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഗാനങ്ങൾ ആവശ്യപ്പെടുവാനുള്ള നമ്പറുകൾ 0495 236 6176 1 7 4 2 3 6 6 1 7 6 നമ്മുടെ മൊബൈൽ നമ്പർ 9 4 4 7 4 4 4 8 0 0. ആദ്യം മേഘമൽഹർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്രപാടിയത് ONV എഴുതി, രമേശ് നാരായണൻ ഈണമൊരുക്കിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തൃശ്ശൂരിൽ നിന്ന് റിയ ജലീൽ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: പ്രിയ ഗീതം.
4: പ്രിയഗീതത്തിൽ ഇനി കഴണയിൽ നിന്നും നാരായണൻ ആവശ്യപ്പെട്ട ഗാനം. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി BK ഹരിനാരായണൻ എഴുതി, രതീഷ് വേഗയുടെ സംഗീത സംവിധാനത്തിൽ നജീം അർഷാദും റിമി ടോമിയും പാടിയത്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: പ്രിയ ഗീതം.
2: ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, രേണുക പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരപ്പറമ്പിൽ നിന്ന് റീന.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: പ്രിയ ഗീതം.
4: പ്രിയഗീതത്തിൽ ഇനി സ്ഫടികം എന്ന ചിത്രത്തിലെ ഗാനം. കണ്ണൂരിൽ നിന്നും മുഹമ്മദ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ഗാനം പാടിയത് മോഹൻലാലും ചിത്രയും. പി ഭാസ്കരന്റെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

0: പ്രിയ ഗീതം.
1: ആകാശവാണി 103.6 റിയൽ എഫ് എം. എഫ് എം പ്രധാന വാർത്തകൾ. ഇറാനെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് യു എസിന്റെ ഉപരോധം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നാഗ്പൂരിൽ ഇന്ന് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം ചേരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് രണ്ട് ദിവസത്തെ യോഗം സംഘടിപ്പിക്കുന്നത്. വയനാട് കള്ളാടി ദുരന്ത മേഖലയിൽ കാണാതായ ഹിമാചൽ സ്വദേശിക്കായി തിരച്ചിൽ തുടരുന്നു. മഴ മാറിയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തുടരുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്കു നിയന്ത്രണത്തിന്റെയും ചുമതലയായാണ് അദ്ദേഹത്തിന് നൽകിയത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈ ഒടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MHSSലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. സ്വർണവില പവന് 360 രൂപ കുറഞ്ഞു. 158,040 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന്. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സപ്താംപ്ടണിൽ റോസ് ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചോളൂ. വാട്സപ്പ് നമ്പർ പറയാം, 9400224444. ആദ്യഭവനം ആവശ്യപ്പെട്ടിരിക്കുന്ന കൊട്ടപ്പുറത്തു നിന്നും സജീവാണ്. അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയത്. S. രമേശൻ നായരുടെ വരികൾ, ഔസേപ്പച്ചന്റെ ഈണം.

0: ദേവഗിരി ചിത്രരേഖ ആർട്സ് ആൻഡ് കൾച്ചറൽ അക്കാദമിയിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പ്രായഭേദമന്യേ വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ പെയിന്റിംഗ് എന്നിവയിൽ താല്പര്യം രാവിലെ 10 AM മുതൽ ചിത്രകലാ പരിശീലനം നൽകുന്നു. താല്പര്യമുള്ളവർ മുൻകൂട്ടി വിളിച്ച പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഡയറക്റ്റ് നമ്പർ പറയാം: 9495644062. മറ്റൊരു നമ്പർ 9496220642.
1: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ?
2: ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
3: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 rupees മുതൽ 59,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. TNC apply.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിലെ അടുത്ത ഗാനം ചേവായൂരിൽ നിന്നും പ്രദീപ് ആവശ്യപ്പെട്ടതാണ്. ഹരിചന്ദനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവും ഉണ്ട്.
1: സുവ്യക്തമായ കാഴ്ചക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9640002 9645000 32.
2: പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ RSC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. കോഴ്സ് സംബന്ധിച്ച വിശദാംശങ്ങൾ www.srcc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 15 മാസം. വിശദവിവരങ്ങൾക്ക് കാട്ടിക്കുളം ശ്രീ പ്രണവം യോഗ്യ വിദ്യാപീഠം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. ഫോൺ നമ്പർ പറയാം, 9995741785. മാനന്തവാടി സമഗ്ര യോഗ ആൻഡ് മെഡിറ്റേഷൻ സെൻറ്റർ. ഫോൺ നമ്പർ 9388461156 എന്നിവയുമായി ബന്ധപ്പെടാം.
3: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
4: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
3: അതെന്താ മാഷേ?
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് കല്ലായ റോഡ് ബ്രാഞ്ചിൽ മഴക്കാല ചികിത്സയ്ക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും പിഴിച്ചിൽ ധാര മുതലായ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്.
6: പുറമെ സ്ത്രീ രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കും മൈഗ്രെയിൻ ക്ലിനിക്കും ക്യാൻസർ സ്പെഷ്യൽ ചികിത്സകളും പ്രസവ ശുശ്രൂഷ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
5: ബ്രാഞ്ചിൽ രോഗപരിശോധന തികച്ചും സൗജന്യമാണ്.
6: പരമ്പരാഗത ആയുർവേദ മരുന്നുകൾക്ക് പുറമെ പുതുതലമുറ ആയുർവേദ ഔഷധങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ചാമനൂൽസ്, സീഹൽ ഫോട്ടോം, ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമായ സോപ്പുകളും ക്രീമുകളും ഷാമ്പുവും ബ്രാഞ്ചിൽ ലഭ്യമാണ്.
5: കോട്ടക്കൽ ആയുർവേദശാല കോഴിക്കോട് ബ്രാഞ്ച്, കല്ലായ റോഡ്, കോഴിക്കോട്.
6: ഫോൺ 9188920156
5: 0495230266.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: സമയം പറയാം, 11:16:20. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് 23rd വിവാഹ വാർഷികം ആഘോഷിക്കുന്ന റേഡിയോ സുഹൃത്ത് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് മനോജ് മഞ്ജു ദമ്പതിമാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് PV മുഹമ്മദ് വടക്കേ വാവന്നൂർ ആവശ്യപ്പെട്ട ഗാനമാണ് ഗാന്ധർവം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ SP വെങ്കടേഷിന്റെ ഈണം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗൽഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 വൈകുന്നേരം 5 അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ നമ്പർ 0483273031. മറ്റൊരു നമ്പർ 9846707711.
3: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
4: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്.
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 15 രാവിലെ 10 ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ആധാർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവ സഹിതം മറ്റന്നാൾ വൈകിട്ട് 4 പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഓഫീസിൽ നേരിട്ട് ലഭ്യമാക്കണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകൾ കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 5 സമയങ്ങളിൽ 0493322632 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0493322632.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിൽ അടുത്ത ഗാനം KMK കോളിച്ചാൽ ആവശ്യപ്പെട്ടതാണ്. വയലാറിന്റെ വരികൾക്ക് ദേവരാജനീണ നൽകി യേശുദാസ് പാടിയത്. ചിത്രം നിലയ്ക്കാത്ത ചലനങ്ങൾ.

0: നീമാ സാൻഡിൽ ഹർ പൽ ചന്ദൻ കാ എഹ്സാസ്.
1: 2026-2027 അധ്യയന വർഷത്തിൽ പ്ലസ് വൺ, ഐ ടി ഐ, ഡിഗ്രി, പി ജി, ടി ടി സി, പോളിടെക്നിക് എന്നീ കോഴ്സുകളിലേക്ക് ഒന്നാം വർഷ പ്രവേശനം ലഭിച്ച മലപ്പുറം ജില്ലയിലെ അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ ചെലവുകൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഹോസ്റ്റലുകളിലോ സ്ഥാപനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവർ ഒഴികെയുള്ള പണിയ, കാട്ടുനായ്ക്ക, അറനാടൻ, ചോലനായ്ക്ക സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുക. അപേക്ഷകർ 2026-2027 വർഷം മെറിറ്റ് റിസർവേഷൻ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ്, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, നിലവിൽ പ്രവേശനം നേടിയ സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അർഹരായ വിദ്യാർത്ഥികൾ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച് ഒരു മാസത്തിനകം ആവശ്യമായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ നിലമ്പൂർ, ഇടവണ്ണ, പെരിന്തൽമണ്ണ തുടങ്ങിയ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലും നിലമ്പൂർ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസിലും ലഭ്യമാണ്. നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് നമ്പർ 9496073368.

0: എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, 9499603 69. പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, 9496070400. ITDP ഓഫീസ് നിലമ്പൂർ, 04931223015.
1: अरे मोहन भाई, काफी बिजी लग रहे हो।
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
2: समझ गया।
0: മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാട് അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 25. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രൊജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം. 676-505. കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ പറയാം: 04832735594. നമ്പർ ഒരിക്കൽ കൂടി: 04832735594.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ആകാശദൂത് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമിത്. ഒ എൻ വിയുടെ വരികൾ, ഔസേപ്പച്ചിന്റെ ഈണം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് സുജിന പ്രമോദ്, ആത്മിക, അവനിക, പയ്യടിത്താഴം.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ബാത്രിക്ക് ഇത്ര വില കൂടിയ ഫോൺ മേടിച്ചിരണം.
3: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിച്ചാലോ?
2: മൈ ജി ആർഡി റെഡി സേ 60,000 rupees മുതൽ 99,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, ഒരു വർഷം അഡീഷണൽ വാറന്റി, 2 ഇയർ പ്രൊട്ടക്ഷൻ പ്ലാൻ. ടിഎൻസി അപ്ലൈ.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: പ്രണയം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മിനിലാൽ പൊന്നാനി. ഒ എൻ വിയുടെ വരികൾ എം ജയചന്ദ്രന്റെ ഈണം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: മീറ്റിംഗിനൊക്കെ പോകുമ്പോ കയ്യിൽ ഒരു പ്രീമിയം ഫോൺ വേണം.
3: എന്നാ മൈജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ
4: ജൂലൈ 9 മുതൽ 12 വരെ. മൈജി ആഡി റെഡി സെയിൽ 100,000 രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 രൂപീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ. TNC അപ്ലൈ.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന മനോജിനും മഞ്ജുവിനും വേണ്ടി ജയശങ്കർ, സലിത, ശ്രീലന്ത, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആവശ്യപ്പെട്ട ഗാനം. ജീവിതം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ഗംഗൈ അമരന്റെ ഈണം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: കൈതപ്രം എഴുതി ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ചന്ദാമാമ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സാബിറ കോട്ടക്കൽ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പ്രകാശൻ പരത്തിക്കാട് ആവശ്യപ്പെട്ട ഗാനമാണ് അന്നൊരിക്കൽ എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപും ഗംഗയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥന്റെ ഈണം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഐക്കരപ്പടിയിൽ നിന്ന് സീന, റീന, മിനി ഇവർ ആവശ്യപ്പെട്ട ഗാനം വിധു പ്രതാപ് പാടിയതാണ്. ചിത്രം ആര്യ ടു. സിജു തുറവൂരിന്റെ വരികൾ, ദേവി ശ്രീപ്രസാദിന്റെ ഈണം.
2: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ, മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ, നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ, മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ

0: യുവർ ചോയ്സിനി വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
3: നമുക്ക് മൈ ജി ആർഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. TNC apply.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനും ഉഭയകക്ഷി ബന്ധം തന്ത്രപര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചു. അടുത്ത 4 വർഷത്തെ മാർഗരേഖ ഇരുവരും അംഗീകരിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാളും കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും വിലയിരുത്തി. 2025 ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ആക്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പങ്കാളികളുടെ യോഗം നീതി ആയോഗ് വിളിച്ചു ചേർത്തു. നയരൂപകർത്താക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ എതിർപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാന ഗവൺമെന്റ് അറിയാതെ ഓഹരി കൈമാറ്റം പാടില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിന്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് ഉണ്ടായ അപകടത്തെക്കുറിച്ച് മട്ടന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സഹാനി
2: ഹോസ്പിറ്റൽ കൊയിലാണ്.

0: ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും
3: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ന്യൂസിലൻഡും 5 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. രാജ്യം ഭാവി സജ്ജമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആരോഗ്യവകുപ്പിന്റെ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ശബരിമലയിൽ ചീഫ് പോലീസ് കോർഡിനേറ്ററായി ADGP പി വിജയനെ നിയോഗിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഒപ്പുവച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിലെ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഇന്തോ പെസഫിക് മേഖലയിലെ സമുദ്ര സഹകരണവും സുരക്ഷയും ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് രാജ്യരക്ഷാ മന്ത്രാലയവും ന്യൂസിലൻഡ് പ്രതിരോധ സേനയും തമ്മിൽ ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. ന്യൂസിലൻഡിലെ ബിസിനസ്, കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പരമ്പരാഗത പ്രതിരോധ ശേഷികളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തുന്നതിലൂടെ രാജ്യം ശക്തവും സ്വാശ്രയവും ഭാവി സജ്ജവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധകപ്പൽ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയും പരമ്പരാഗത സൈനിക ശക്തിയും പരസ്പരം പൂരകമാണെന്നും ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിന് കീഴിൽ മികവ് പുലർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. 2025 ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ആക്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പങ്കാളികളുടെ യോഗം നിതി ആയോഗ് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്തു. നയരൂപകർത്താക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്തു. 2047 100 GW ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ ആണവോർജ്ജ ചട്ടക്കൂടിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുന്ന നിയമമാണ് ശാന്തി ആക്ട് 2025. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. 50 ദിവസത്തിനിടെ ചെയ്ത കാര്യങ്ങളും സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരനാണ് പുറത്തിറക്കിയത്. ചടങ്ങിൽ വി മുരളീധരൻ MLA അധ്യക്ഷനായിരുന്നു. ശശി തരൂർ MP, മേയർ വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ആന്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഹെഡ് ഓഫീസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക രംഗത്ത് സഹകരണ മേഖല വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് സണ്ണി ജോസഫ് കണ്ണൂരിൽ അറിയിച്ചു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കലടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്കു നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ്

ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് പുഴയിലെ സോൺ ടുവിൽ മൺതിട്ട നീക്കി തീവ്രപരിശോധന തുടരുന്നു. 50 സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണു മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുരക്ഷാ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്നലെ ആശുപത്രി സന്ദർശിച്ചു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞുവീണു മരിച്ച സംഭവത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിന്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലക്ഷദ്വീപിലെ അന്ത്രോത് കടമത്ത് ദ്വീപുകളിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തി പുതിയ കോഴ്സുകൾ അനുവദിച്ചു. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ് ഉത്തരവ്. പോണ്ടിച്ചേരി കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ബിവോക് ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ എന്നീ പുതിയ കോഴ്സുകളാണ് അനുവദിച്ചത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി. ഇന്നലെ അർദ്ധരാത്രിയോടെ ഉണ്ടായ അപകടത്തിൽ കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി റിസ്വാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ഛേത്രി എന്നിവരാണ് മരിച്ചത്. തൃശൂർ സ്വദേശി ആദിത്യ കൃഷ്ണ ഗുരുതരമായ പരിക്കുകളോടെ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തലശ്ശേരി ചിറക്കരയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. മയക്കുമരുന്ന് മിഠായി കടലാസുകളിലും മറ്റും പൊതിഞ്ഞ നിലയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ MDMA കണ്ടെത്തി. 500,000 രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് തലശ്ശേരി ASP പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. അവസാന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 6:30 മത്സരം. കഴിഞ്ഞ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തി ഫ്രാൻസും നേരത്തെ സെമിഫൈനലിൽ എത്തിയിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം രാത്രി 7 സദാംപ്ടണിൽ. റോസ് ബോൾ സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ ജാനിക് സിനർ 7 വിംബിൾഡൺ ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ചിനെ നേരിട്ട സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ഫൈനലിലെത്തി. നാളെ സെന്റർ കോർട്ടിൽ ഫൈനലിൽ ജാനിക് സിനർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ലേല നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് ചാരു ശർമ്മയാണ്. ലേലപ്പട്ടികയിൽ 173 താരങ്ങളുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം മുംബൈ പൂനെ റൂട്ടിൽ ഈ മാസം 17 വരെ സെൻട്രൽ റെയിൽവേ 22 പതിവ് ട്രെയിനുകളും 8 പ്രത്യേക സർവീസുകളും റദ്ദാക്കി. 1,100 തൊഴിലാളികളും വിദഗ്ധ സംഘങ്ങളും തകർന്ന ട്രാക്കുകൾ പുനർനിർമ്മിക്കുന്ന പ്രവൃത്തിയിലാണെന്ന് റെയിൽവേ അറിയിച്ചു. സ്വർണവില പവന് 360 കുറഞ്ഞ് 1,5840 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈയൊടിഞ്ഞതായി പരാതി. കല്ലിങ്ങൽ പറമ്പ് MSMHSSലെ 5 ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്.

0: ഇന്ത്യയും ന്യൂസിലാൻഡും 5 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. രാജ്യം ഭാവി സജ്ജമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആരോഗ്യവകുപ്പിന്റെ 50 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. ശബരിമലയിൽ ചീഫ് പോലീസ് കോർഡിനേറ്ററായി ADGP പി വിജയനെ നിയോഗിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി.

എഫ്എം പ്രധാന വാർത്തകൾ. പരമ്പരാഗത പ്രതിരോധ ശേഷികളും നൂതന സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി രാജ്യം സ്വാശ്രയ ഭാവി സജ്ജ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേന തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക രംഗത്ത് സഹകരണ മേഖല വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന് മന്ത്രി കണ്ണൂരിൽ അറിയിച്ചു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് പുറത്തിറക്കി. 50 ദിവസത്തിനിടെ ചെയ്ത കാര്യങ്ങളും സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരനാണ് പുറത്തിറക്കിയത്. ലക്ഷദ്വീപിലെ അന്ത്രോത്ത് കടമത്ത് ദ്വീപുകളിലെ ഗവൺമെന്റ് കോളേജുകളിൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തി പുതിയ കോഴ്സുകൾ അനുവദിച്ചു. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ് ഉത്തരവ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 7-ാം തരം തുല്യതാ പരീക്ഷ ഇന്നും നാളെയും. കോഴിക്കോട് ജില്ലയിൽ 7 സ്കൂളുകളിലെ 32 ഭിന്നശേഷിക്കാരടക്കം 100 പഠിതാക്കളെയാണ് പരീക്ഷ എഴുതുക. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി. ഇന്നലെ അർദ്ധരാത്രിയുണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ലേല നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് ചാരു ശർമ്മയാണ്. എഫ്എം പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം ലൈവ് ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0495 2366174, 2366176, 944744400. ഇതുകൂടാതെ വാട്സപ്പിലൊരു ഹായ് അയച്ചാൽ നിങ്ങളെ തിരിച്ചയക്കുന്നതാണ്. തിരിച്ച് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യാം. നമ്പർ പറയാം: 944024440. വിളിച്ചു തുടങ്ങിക്കോളൂ ഈ പാട്ട് കേട്ടുകൊണ്ട്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: പ്രഭാകരൻ, പുതിയകാവ് മുക്ക്, പാലശ്ശേരിക്കായിരുന്നു.
1: ആ ഒരു എക്കോ വല്ലാണ്ടുണ്ടോ?
2: ഇനി
1: നമ്മളതിങ്ങനെ പറഞ്ഞൊരു ആവർത്തന വിരസതയാവും. അപ്പോ ഇനി പ്രഭാകരൻ
2: പുതിയകാവ്
1: മുക്ക് എവിടെയായിട്ട് വരും?
2: ബാലുശ്ശേരിക്ക്
1: അടുത്ത പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലൊന്നും പെട്ടതല്ല. പനങ്ങാട് പഞ്ചായത്ത് അല്ലേ?
2: ആ
1: പ്രഭാകരൻ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
2: വീട്ടിൽ
1: വെച്ചിട്ടാണ് പരിപാടി.
2: അപ്പൊ
1: എന്തായാലും ഷോപ്പിന്റെ വാടക കൊടുക്കണ്ടല്ലോ. അതെ, അത് നല്ലൊരു ഐഡിയ ആണ്. കിട്ടുന്ന സമ്പാദ്യം നമ്മളെ കയ്യിൽ അവിടെ കിടക്കും. ഇപ്പൊ യൂണിഫോം സീസണൊക്കെ ഒരുവിധം കഴിഞ്ഞല്ലോ അല്ലെ? കുട്ടികള് ഇനിയിപ്പോ പ്ലസ് ടു കാരൊക്കെ ഉണ്ടാവും.
2: ഇതുവരെ അടിച്ചോണ്ടിരുന്നേരത്തെ ഓൺ ചെയ്യും.
1: ഏതായാലും ഇനിയിപ്പോ പ്ലസ് വൺ കാരുടെ യൂണിഫോം വരാനൊക്കെ ഉണ്ടാവും.
2: കുറച്ചുണ്ടാവും
1: അല്ലേ? അപ്പൊ പ്രഭാകരൻ ചേട്ടൻ ഏത് പാട്ടാ കേൾക്കേണ്ടതെന്ന്?
2: ഞാൻ സരസ്വതി യാമം കഴിഞ്ഞു എന്നുള്ളൊരു പാട്ടുണ്ട്.
1: ആ ഇപ്പൊ നമ്മള് സരസ്വതി യാമൊക്കെ കഴിഞ്ഞ് നട്ടുച്ചി ആയിട്ടുണ്ട്, എന്നാലും നമുക്കത് കേക്കാം അല്ലേ? ഊണ് കഴിക്കണ സമയൊക്കെ ആയി.
2: ഊണ് കഴിക്കാനൊക്കെ ആവുന്ന.
1: അതെ, എന്തായാലും ഒക്കെ റേഡിയോ എക്കോ
2: വിളിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
1: ആണല്ലേ? എന്തായാലും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴേ റേഡിയോന്റെ അടുത്ത് നിന്നൊന്നും മാറിക്കണേ. ഇപ്പോഴും ഇങ്ങനെ നമുക്കത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അനാവരണം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണത് കേട്ടോ. അപ്പൊ നമുക്ക് പാട്ടും കേട്ടാലോ? ഓ ആയിക്കോട്ടെ, നല്ല ഉച്ച സമയത്ത് നമുക്ക് നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു പാട്ടൊക്കെ കേക്കാം.
2: ഓക്കെ,
1: താങ്ക് യു, ഇനിയും വിളിക്കൂട്ടോ.
2: ഓക്കെ.

0: 103.6
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ.
2: ശ്രീജിത്താണ്. ശ്രീജിത്താണ് അല്ലേ?
3: അതെ അതെ അതെ.
2: നമ്മള് ചിരപരിചിതരാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല.
3: വിളിക്കാറുണ്ടായിരുന്നു,
2: ഇപ്പൊ കുറെ ആയിട്ട് വിളിച്ചിട്ടില്ല. ശ്രീജിത്ത് എവിടെയാ സ്ഥലം?
3: കറക്റ്റ് പറയുകയാണെങ്കിൽ ഇരുവള്ളൂർ അമ്പലപ്പാട് കൊറത്തുവയിൽ എന്നൊക്കെ പറയും.
2: ആ ഭാഗത്താണ്.
3: ആ ഭാഗത്താണ്.
2: എന്താ ചെയ്യുന്ന കക്ഷി? എന്താ ചെയ്യുന്നത്?
3: ഞാന് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉണ്ട്, വയറിംഗിന്റെ പണിയുണ്ട്, പിന്നെ ഡ്രൈവർ ആയിട്ട് പോകാറുണ്ട്.
2: മൊത്തം സകല കലാവല്ലഭനാണ്.
3: അങ്ങ്
2: അതെ, ജീവിച്ചു പോണം, അത് നമുക്ക് വേണല്ലോ. എല്ലാ മേഖലയിലും നമ്മളെ കയ്യൊപ്പ് ചാർത്തണം. അപ്പോഴേ നമുക്ക് പിടിച്ചു നിൽക്കാം. മറ്റൊരു മേഖല തകരുമ്പോ വേറൊന്നിലേക്ക് നമ്മളങ്ങ് കേറണം. വീട്ടിലാരൊക്കെയുള്ളേ?
3: ഞാനിപ്പോ ഉച്ചക്ക് ഞാൻ വീട്ടില് അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, പിന്നെ അനിയൻ മക്കളുണ്ട്, എല്ലാരും വീട്ടിൽ എല്ലാരും.
2: ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് അല്ലേ?
3: ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ല. ഞാനിപ്പോ പുറത്തോട്ട് വന്ന ഈ റേവത്ത് ടീ ഷോപ്പ് ഉണ്ട് നമ്മളെ കോറത്ത് വിലങ്ങാടിയില്. അപ്പൊ റേവത്ത് ടീ ഷോപ്പിന് വന്നിട്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ.
2: സമയം ചായ കുടിക്കുന്ന സമയമാണോ അപ്പത്?
3: അല്ല, ചായ കുടിക്കുന്ന സമയമല്ല, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായ ഒക്കെ കുടിക്കും.
2: നിർബന്ധമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തോ ഒരു കാന്തിക ശക്തി അല്ലേ?
3: അതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്.
2: അത് ശരി, വെറുതെ അല്ല, നിങ്ങളൊക്കെ അങ്ങോട്ട് മയക്കെടുത്തോടെ. അതെ അതെ. അപ്പൊ ഏതായാലും നല്ല ടേസ്റ്റ് ഉള്ള ചായ കുടിച്ച് ഇനിയിപ്പോ ഊണ് കഴിക്കപ്പോഴാ?
3: ഇനിയിപ്പോ ഊണ് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടരയ്ക്കൊക്കെ ഊണ്.

0: ആ ഇപ്പൊ തുടങ്ങി, ഒരു മണിയല്ലേ ആയിട്ടുള്ളൂ അല്ലേ, അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഊർജ്ജമൊക്കെ കിട്ടി.
1: വീട്ടിലൊക്കെ എത്തി, ചോറൊക്കെ തിന്നും.
0: മക്കളെ പേരെന്തൊക്കെയാ?
1: മാളവിക മോളെ പേര്, അനന്തകൃഷ്ണൻ മോന്റെ പേര്.
0: ആ അനന്തകൃഷ്ണനും മാളവികയല്ലേ. ആ അപ്പൊ ഏതായാലും മക്കളോടൊക്കെ ഇതങ്ങനെ ഒരു ചേച്ചിയോട് സംസാരിച്ചു എന്നുള്ള അന്വേഷണം പറയൂ. ഓ ആയിക്കോട്ടെ. ഏത് പാട്ടാ കേക്കേണ്ടത് ശ്രീജിത്തിന്? ആ ജോണി വാക്കറിലെ ശാന്തമീ രാത്രി. ഈ പാട്ട് ഇപ്പൊ നമ്മൾ റിക്രിയേഷൻ ചെയ്തിട്ടൊക്കെ വേറെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ, ഏത് സിനിമയിലാ?
1: അത് കൊറേ ഞാൻ ഫിലിം കണ്ടിട്ട് കൊറേ ദൃശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ അടുത്ത കാലത്ത്.
0: ആണല്ലേ, നമ്മളെ തുടരും സിനിമയിൽ വന്നിട്ടില്ലേ ഈ പാട്ട്?
1: ഈ അടുത്ത ഏതൊരു സിനിമയിൽ?
0: തുടരും എന്നുള്ള സിനിമയിലുണ്ട് കേട്ടോ.
1: മോഹൻലാലിന്റെ ഏതൊരു
0: പടത്തിലാണ്? അതന്നെ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം ശ്രീജിത്തെ.
1: ശരി, ഓക്കെ
0: ഓക്കെ, സന്തോഷം. ശരി.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
3: ഹലോ, നമസ്കാരം. നമസ്കാരം.
4: തുടരും സിനിമയിലെ സീനാണ് ഓർമ്മ വന്നത്.
3: ആ, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു നമുക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വരും, ആദ്യത്തെ പാട്ട് അങ്ങ് മറന്നു. പിന്നെ ആരാണ് വിളിക്കുന്നത് പറയൂ.
4: അജിത
3: മാത്തോട്ടം.
4: അജിത
3: മുരളീധരൻ മുഴുവൻ പേരങ്ങ് പറഞ്ഞു. മുരളിച്ചേട്ടന്റെ ഭാര്യയാണ്. അപ്പൊ മുരളിച്ചേട്ടൻ എന്ത് ചെയ്യാ അവിടെ? വർക്കിന് പോയതാണല്ലേ. അജിതേച്ചി എന്ത് ചെയ്യാ? ഹൗസ് വൈഫാണ്. അല്ല, ജോലിക്ക് പോണവരായാലും ഹൗസ് വൈഫ് തന്നെയാണ്. ഞങ്ങള് കുമ്പിടി ആവുന്നു മാത്രം. വെടി അവിടെ ഒരുമിച്ച് അടുക്കള പണിയും ജോലിക്ക് പോകുന്ന അവിടുത്തെ പണിയും എല്ലാം കൂടെ ഉള്ള ഒരു ഓട്ടാണ്, നെട്ടോട്ടാണ് ഞങ്ങളുടേത്. എന്റെ വീട് ഇവിടെ തന്നെയാ, കോഴിക്കോട് തന്നെയാണ് കേട്ടോ. എന്റെ പേര് രജനി. അപ്പോ പിന്നെ ഏത് പാട്ടാ കേൾക്കേണ്ടത് ഇന്ന്? അദ്വൈതത്തിൽ അമ്പലപ്പുഴ, അതാണോ? അതിൽ കൊറേ പാട്ടുകളുണ്ട്. ഓ, അത് ശരിയാ. അപ്പൊ വീട്ട് ജോലിയാണ്, അത് മാത്രാണെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. വേറെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ട്.
4: കൊറേ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ചേച്ചിന്റെ മോള് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന, അപ്പൊ അങ്ങനെ കൊറേ ഡാൻസ് ഒക്കെ പഠിച്ച് സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
3: നിങ്ങൾ ഏതൊക്കെ പരിപാടി, എന്തൊക്കെ പരിപാടികൾക്കാ പോവാറ് ചെയ്യാറുള്ളത്?
4: ഡാൻസ് തന്നെ, വേറെ അല്ല. അങ്ങനെ ഉണ്ടായിട്ടല്ല.
3: നമ്മൾ എന്തെങ്കിലും ചുറ്റുവട്ടത്തുള്ള പരിപാടികൾ ഉണ്ടാവുമ്പോ അല്ലേ
4: ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നുണ്ട്.
3: പിന്നെ അമ്പലങ്ങളിലോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ.
4: അമ്പലത്തിലൊന്നും ഇതുവരെ പോയിട്ടില്ല.
3: ഇല്ല, ചിലര് തിരുവാതിര കളിയൊക്കെ
4: ഉണ്ടാവും.
3: എവിടെ
4: തിരുവാതിര കളി?
3: അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ കൊറേ സംഘടനകൾ തന്നെയുണ്ട് തിരുവാതിര കളിക്ക്. നല്ല ഭംഗിയുള്ള തിരുവാതിര കളി.
4: സംഘടനയായിട്ടല്ല, എന്റെ പിന്നെ ചേച്ചിന്റെ മോളും അതുപോലെ എന്റെ രണ്ട് ചേട്ടന്മാരെ
3: മക്കളും
4: അങ്ങനെ ഞങ്ങള് തന്നെയായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്.
3: ഒരു എട്ടാളെ തിരുവാതിരക്ക് നിങ്ങൾ തന്നെ ഉണ്ട്. കുറച്ച് ആളുകളെ നമ്മള് ചേർത്താ മതി അല്ലേ. അപ്പൊ തിരുവാതിരക്കളിയൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ തിരുവാതിര അല്ലാതെ പിന്നെന്താ വേറെന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ?
4: ആ
3: ശരി, അമ്പലപ്പുഴ എന്നുള്ള പാട്ട് പറഞ്ഞപ്പോ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഈ പാട്ട്,
4: അപ്പം ഈ പാട്ട് അതിന് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട്.
3: ഓർമ്മ വെക്കാനൊന്നും ആയിട്ടില്ലല്ലോ, ഇനിയും കളിക്കുന്നുണ്ടല്ലോ. എന്നാലും കേക്കുമ്പോ നമ്മൾ അന്ന് കളിച്ചൊരു ഓർമ്മ അല്ലേ. ആയിക്കോട്ടെ അജിതേച്ചി. എന്നാ അജിത തന്നെയല്ലേ പേര് പറഞ്ഞേ? എന്നാ നമുക്ക് ഈ പാട്ടങ്ങ് കേട്ടാലോ. ഓർമ്മക്കായി അങ്ങോട്ട് വരട്ടെ. ആയിക്കോട്ടെ, ശരി. എന്നാല് ഓക്കെ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: The Real FM 103.6.
3: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
4: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
5: ഹലോ,
4: ആ ആരാണ്? പറയൂ. എന്താ പേര്? എം സി പുതുപ്പണം. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
5: എനിക്ക് മേലെ മാടത്തെ നീലപ്പുരയ്ക്ക് മഴ ചേർച്ച വരുന്ന വീടിനുള്ളത്,
4: ആ പാട്ടാണോ
5: വേണ്ടത്? അതെ.
4: എന്ത് ചെയ്യുന്നു?
5: ഒന്നും ചെയ്യുന്നില്ല, ഇപ്പൊ കൊറേ പ്രായമായിപ്പോയി.
4: പ്രായമായി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയരുത്. പ്രായമായാൽ എന്താ?
5: ഇത് ജോലിയൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ.
4: ആണല്ലേ?

0: ജോലി ചെയ്തതായ
1: ആയിക്കോട്ടെ, ആയ കാലത്ത് നമ്മൾ ഒരുപാട് അധ്വാനിച്ചതല്ലേ.
0: ഓ ഭയങ്കര.
1: അപ്പൊ നമ്മൾ ഇനി ഓർത്തിരിക്കാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തല്ലോ. വീട്ടിൽ ആരൊക്കെയുള്ളത്?
0: വീട്ടില് ഭാര്യ ഞാനുള്ള
1: ആണല്ലേ. ഓ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി നമുക്ക് പാട്ട് കേട്ടൊക്കെ ഇങ്ങനെ ഇരുന്നാ മതി. അതെ, ആയിക്കോട്ടെ, നമുക്ക് ഈ പാട്ടും കേട്ടാലോ.
0: ഓക്കെ,
1: ഇനിയും വിളിക്കൂട്ടോ.
0: ഓക്കെ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം മാഡം.
2: നമസ്കാരം. പിഷാരികാവ്ന്ന് സജി. സജി, ആ ഞാൻ എപ്പോഴും വരുമ്പോഴും എനിക്ക് സജി ഇങ്ങനെ വിളിച്ചാൽ കിട്ടാറുണ്ട്. അതെ അതെ, കുറെ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ സജിക്ക് ഏത് പാട്ടാ വേണ്ടതെന്ന് ആദ്യം പറഞ്ഞോളൂ.
3: ടൈഗർ സലീം എന്ന സിനിമയിലെ
2: ആ രൂപലാവണ്യം. ഈ ടൈഗർ സലീം എന്നുള്ള സിനിമയിലല്ലേ? അതെ, ശ്യാമിന്റെ സംഗീതമാണ്, ബിച്ചു തിരുമലയുടെ വരികളാണ്, ജാനകി അമ്മയും യേശുദാസും കൂടെ പാടിയതാണ്. നല്ലൊരു പാട്ടാണ് അല്ലേ. ഈ സിനിമയുടെ പേര് ടൈഗർ സലീം. ഇങ്ങനെ പണ്ട് കുറെ പേരുകള് ഇതുപോലെ തന്നെ, റൌഡി രാജു, റൌഡി രാജമ്മ അല്ലേ, പണ്ടത്തെ സിനിമേന്റെ പേരുകളാണ് അതൊക്കെ.

കേൾക്കുമ്പോൾ ഭയങ്കര ഭീകരമായ ടൈഗർ സലീം എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ സിനിമ നല്ല സിനിമയായിരിക്കും. പിന്നെ എന്തൊക്കെയാ, ഊണ് കഴിച്ചോ? എന്തോ ഒരു അലുമിനിയം ഫാബ്രിക്കേഷന്റെ പരിപാടി ആയിരുന്നില്ലേ സജിക്ക്? അപ്പൊ അതിങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഏതായാലും കൂടുതൽ വിശേഷങ്ങളൊന്നും നമുക്ക് പറയാനുണ്ടാവില്ല, നമുക്ക് ഈ പാട്ട് കേട്ടാലോ. ആയിക്കോട്ടെ, ഇനി വിളിക്കൂ കേട്ടോ. ഓ

0: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
4: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഹലോ, ആ എന്താണ് പറയാനൊരു മടി?
5: അല്ല, ഒന്നുമില്ല, പറയാനൊന്നും ഒരു മടി.
4: ഒരു മടിയില്ല, പിന്നെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. എന്താ പേര് പറഞ്ഞോളൂ.
5: ശിവപ്രസാദ്.
4: ശിവപ്രസാദ്, അപ്പൊ പ്രസാദാത്മകമായിരിക്കണം അല്ലേ? ആ, ഒരു ചിരി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ, എന്താ ചെയ്യുന്ന ശിവപ്രസാദ്? മത്സ്യത്തൊഴിലാളിയാണ്. ഇപ്പൊ നമുക്ക് ട്രോളിംഗ് നിരോധനം ഉള്ള പരിപാടിയാണല്ലോ അല്ലേ? ആ, അത് എപ്പോഴും തീരുന്നത്?
5: ഈ മാസം ലാസ്റ്റ്.
4: അപ്പൊ അതുവരെ വേറെ

ആ വള്ളത്തിൽ പോവും. ആ അപ്പൊ നല്ല ഫ്രഷ് മീനുകളൊക്കെ കിട്ടും. അത് ശരി. അപ്പോ വീട്ടിലെന്നും മീൻ പൊരിച്ചതും മീൻ കറി വെച്ചതും വിഭവ സമൃദ്ധാവൂലേ. ശിവപ്രസാദ് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറൊന്നും ചെയ്യുന്നില്ല. വീട്ടിലാരൊക്കെയുള്ളത്? അമ്മയും അമ്മ പിന്നെ അച്ഛനുണ്ടോ? അമ്മ ആരുള്ളത്? അമ്മയാണുള്ളത് അല്ലേ വീട്ടില്? ആണല്ലേ. ആ ഓക്കെ. അപ്പൊ ശിവപ്രസാദ് അമ്മയായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അമ്മയ്ക്ക് വലിയ പ്രായമുണ്ടോ? ആ എന്നാലും മോനിങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരുന്നു, അമ്മ അത് വാങ്ങിക്കുന്നു, അങ്ങനെ സുഖമായിട്ട് ജീവിക്കട്ടെ ഒരുപാട് കാലം. ഏത് പാട്ടാ കേൾക്കേണ്ടത്? ഓ ഒന്നാണ് നമ്മൾ എന്നുള്ള സിനിമയില് വാലിട്ട് എഴുതിയ എന്നുള്ള പാട്ട്. ആ അപ്പൊ എന്നാൽ ആ പാട്ട് കേട്ടോളൂ കേട്ടോ, ഇനിയും വിളിക്കൂ. ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ആരാണ് വിളിക്കുന്നത്? പറയൂ.
1: ഇത് അടിവാരത്തുനിന്ന് കബീർ.
0: അടിവാരത്തുനിന്ന് ഇങ്ങോട്ട് കബീർ വിളിക്കുക അല്ലേ? എന്താ, അടിവാരം മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ബ്ലോക്ക് ഉണ്ടോ ചുരത്തില്?
1: ബ്ലോക്ക് എന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല.
0: ഇല്ല അല്ലേ.
1: കാറിന്റെ മുകളില് മരമൊക്കെ വീണിട്ട് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു.
0: ഒന്ന് റേഡിയോന്റെ അടുത്തുനിന്ന് മാറിക്കണേ.
1: റേഡിയോന്റെ അടുത്തല്ലോ ഞാൻ.
0: പക്ഷെ ചെറുതായിട്ട് അവിടെ ഉണ്ടോന്നൊരു സംശയം. അല്ല, ചില സമയത്ത് അടിവാരം വരെയൊക്കെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. നമുക്കവിടെ ചെറിയൊരു അപകടമൊക്കെ ഉണ്ടായി, ബുദ്ധിമുട്ടായി അല്ലേ. അടിവാരത്ത് എവിടെയാ സ്ഥലം? വീട് അവിടെ തന്നെയാണോ?
1: അടിവാരം പാലക്കൽ എന്ന് പറയും.
0: പാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. വീട്ടിലിറക്കിയുള്ളത്?
1: വീട്ടില് വൈഫുണ്ട്, കുട്ടികളുണ്ട്.
0: ഇന്ന് സ്കൂളില്ല, കുട്ടികളൊക്കെ അവിടെ ഉണ്ട്.
1: അല്ല, കുട്ടികളെന്നുവച്ചാ
0: ഓ അങ്ങനെ. എന്നാ പേരൊന്നുകൂടെ പറഞ്ഞാട്ടെ.
1: കബീർ.
0: കബീർക്കാന്ന് തന്നെ വിളിക്കണം ഞാന്. നമുക്കിങ്ങനെ ഫോണിൽ കൂടെ കേൾക്കുമ്പോഴേ പ്രായം അറിയില്ലല്ലോ. കബീർ ഖാന്റെ സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നല്ല ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരൻ തന്നെയാണ്. എന്റെ പേര് രജനി. എന്തായാലും ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: പേരെന്തായിരുന്നു?
0: രജനി എന്നാണ്.
1: പാട്ട് നിശയുടെ താഴ്വരയിൽ. മുഹൂർത്തം 11:30.
0: മുഹൂർത്തം 11:30. ഇപ്പൊ ഏതായാലും മുഹൂർത്തം ഒരു 1:46 കഴിഞ്ഞ് 52 സെക്കൻഡ് ആയിട്ടുണ്ട്.
1: ടൈം പറഞ്ഞു വരിക.
0: അതെ അതെ. എന്തായാലും നമുക്ക് പാട്ടങ്ങ് കേട്ടാലോ?
1: ഓ ആയിക്കോട്ടെ.
0: ഓക്കെ, ഇനിയും വിളിക്കൂ കേട്ടോ.
1: ഓ ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഇത് നടുവണ്ണൂരിന്ന് മുനീറാണോ?
1: നടുവണ്ണൂരിന്ന് മുനീറ.
2: അതെ.
1: ആ നമ്മൾ കുറേ മുന്നെയൊക്കെ സംസാരിച്ചതാണല്ലേ? ആ എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്, മുനീറ എന്നുള്ള പേര് വന്നപ്പോ കുറെ ആയിട്ട് ഞാൻ അങ്ങ് കേൾക്കാറില്ല.
2: ഒന്നാമത് ഇങ്ങനത്തെ പിന്നെ സംഭാഷണമുള്ള പരിപാടി അങ്ങനെ വരുന്നില്ലല്ലോ.
1: ആ എന്തായാലും ഇപ്പൊ വന്നില്ലേ?
2: അതെ അതെ, വിളിക്കാനൊരു
1: ഉഷാറായതല്ലേ.
2: അതെ അതെ.
1: ഊണൊക്കെ കഴിച്ചോ?
2: ഇല്ലില്ല,
1: കഴിക്കാൻ പോകുന്നേള്ളൂ. ഇത് അങ്ങോട്ട് കഴിഞ്ഞിട്ട്
2: കഴിക്കാന്ന് വിചാരിച്ചു.
1: ആ ഫോണ് വിളിച്ച് കിട്ടിയിട്ട് ആ പാട്ടൊക്കെ കേട്ടിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ. ഏത് പാട്ടാ വേണ്ടത്? നേരത്തെ എന്നോട് ചോദിച്ചു ഒരു അച്ചാണി എന്നുള്ള സിനിമയിലെ ഏത്, മല്ലിക ബാണൻ തന്റെ എന്നുള്ള പാട്ടാണോ? അച്ചാണി എന്നുള്ള സിനിമയിലെ. ആ പിന്നെ മുനീറത്ത് എന്തൊക്കെയാ വേറെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. ആ ഏകദേശം ഒക്കെ സമയം കഴിഞ്ഞു. ആ അപ്പൊ നമുക്ക് എന്നാ ഈ പാട്ടങ്ങ് കേട്ടാലോ.
2: ഓക്കെ,
1: സന്തോഷം. ഇനിയും വിളിക്കൂട്ടോ. ഓ എല്ലാരോടും പറയാം. ശരി, ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ആരാ?
2: ശ്യാമളയാണ്,
1: വട്ടപ്പാറപ്പൊയിൽ നിന്ന്. ശ്യാമള, അപ്പൊ നമ്മളെ സമയമൊക്കെ ഏകദേശം അങ്ങനെ തീരാനായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കണ്ട? ഏത് പാട്ടാ? പറയൂ.
2: എനിക്ക്
1: ജീവിതം എന്നുള്ള സിനിമയിലെ പാട്ടല്ലേ. എന്താ മാനസം എന്ന് പറഞ്ഞ അർത്ഥം അറിയോ? ആ, അതന്നെ. അതിലുണ്ടോ? വാക്കിലുണ്ട് അർത്ഥം. എന്റെ മനസ്സ്. ആ, ഇനി അത് മറന്നു പോണ്ട കേട്ടോ.
2: ഇല്ല,
1: ആ, എന്റെ മനസ്സിൽ നീ ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞോണ്ട് വരുന്നത്. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഇപ്പൊ വാക്ക് അവിടെ കിട്ടിയില്ല. ഇനി നമുക്ക് പാട്ടങ്ങ് കേട്ടാലോ, സമയം കഴിയാനായി. ഓക്കെ, എന്നാ ഇനിയും വിളിക്കൂട്ടോ.
2: ഓ,
1: സന്തോഷം.

0: ഗാനോത്സവം ലൈവ് ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ രജനി, സാങ്കേതിക സഹായം ബിജു വി പി, നിധീഷ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും റിയൽ എഫ്എമ്മിന്റെ സ്നേഹാശംസകൾ.
1: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലേക്ക്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒൻപതാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ബിൻസിലാൽ ചിതറ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ഹലോ, ആ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ഹിയർ. ആരാ?
1: കൃഷ്ണകുമാർ സാർ, ഇത് ഞാനാണ്, മഞ്ജുനാഥ് ഷെട്ടി, ബാംഗ്ലൂരിൽ നിന്ന്.
0: ഓ മഞ്ജുനാഥ്, ഈ മൊബൈലിന് നമ്പറാ വന്നത്, അതുകൊണ്ട് ആളെ പിടികിട്ടിയില്ല. അതിരിക്കട്ടെ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ അന്വേഷണം?
1: അത് പറയാനാണ് സാർ ഞാൻ വിളിച്ചത്. മേഘ എന്ന പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ ഹസ്ബൻഡിനെയോ വീട്ടുകാരെയോ ഫ്രെയിം ചെയ്യാൻ നമുക്ക് തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല സാർ.
0: ഓ അങ്ങനെയാണോ?
1: അതെ സാർ, അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും മേഘയെ കാണാതായ ഉടനെ അവരുടെ അച്ഛൻ രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അന്നത്തെ പരാതിയും എന്നിട്ട് FIR ഞാൻ തപ്പിയെടുത്തു. അന്ന് ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചെടുത്തപ്പോൾ നൽകിയ അതേ സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് ഇപ്പോഴും അവർ നൽകുന്നത്.
0: അപ്പോ
1: അതെ, ഹസ്ബൻഡോ റിലേറ്റീവ്സോ ആരെങ്കിലും ബോധപൂർവം കള്ളം പറഞ്ഞുവെന്നോ എന്തെങ്കിലും മറച്ചുവെച്ചു എന്നോ എനിക്ക് തോന്നുന്നില്ല സാർ.
0: മേഘ ആരെങ്കിലും അപകടപ്പെടുത്തിയെന്ന് കരുതാൻ ചാൻസ് ഇല്ല അല്ലേ?
1: 98% ഇല്ല. താങ്കൾ വിളിച്ചു പറഞ്ഞതിനാൽ ഞാനൊരു അൺഒഫീഷ്യൽ അന്വേഷണമാണ് നടത്തിയത് സാർ. ഇനി നമുക്ക് എന്തെങ്കിലും മൂവ്മെന്റ് വേണമെങ്കിൽ കോർട്ട് മുഖാന്തരം നീങ്ങാനേ പറ്റൂ.
0: മനസ്സിലായി. ഞാൻ മഞ്ജുനാഥിനോട് പറഞ്ഞിരുന്നല്ലോ, വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രോഡ് നടക്കുന്നുവെന്ന് സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഹസ്ബൻഡിനെയും ഫാമിലിയെയും ആദ്യം കാണുന്നത്. അവർ അന്ന് എന്നോട് പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമേ എനിക്കിതുകൊണ്ട് ഉദ്ദേശമുള്ളൂ.
1: അന്ന് സ്റ്റേറ്റ്മെന്റ് നൽകിയ എല്ലാവരെയും ഞാൻ കണ്ടു സംസാരിച്ചു. മിസ്സിംഗായ മേഘയുടെ ഒരു കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മേഘ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരോ ഒരുക്കിയ ഒരു സർപ്രൈസിന് വേണ്ടിയാണെന്നാണ്.
0: ആ കൂട്ടുകാരി?
1: ആ കുട്ടി ഇപ്പോ ഇന്ത്യയിലില്ല, IT സെക്ടറിലായതിനാൽ ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
0: കൂട്ടുകാരി പറഞ്ഞ സർപ്രൈസ് ഒരുക്കി ആളുടെ പേര് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം കൂട്ടുകാരി ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പേര് രേഖപ്പെടുത്തിയെടുത്ത് മഷി പടർന്നതിനാൽ അക്ഷരങ്ങൾ വ്യക്തമല്ല.
0: അത് ദുരൂഹമാണല്ലോ മഞ്ജു. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കമ്പ്യൂട്ടറിൽ കാണുമല്ലോ, അത് ചെക്ക് ചെയ്തിരുന്നോ?
1: ഞാൻ ചെക്ക് ചെയ്തു സാർ. എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുകയല്ല ചെയ്തത്, അവയൊക്കെ സ്കാൻ ചെയ്ത് ഫയൽ ആക്കിയിട്ടാണ് സേവ് ചെയ്തത്. അതിനാൽ
0: അതേ മഷി പടർച്ച സ്കാൻ ചെയ്ത കോപ്പിയിലും അല്ലേ?
1: യെസ്, യു ആർ റൈറ്റ് സാർ.
0: ഫെർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഫാമിലി താല്പര്യപ്പെടാത്തതിനാൽ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം പിന്നെ ഒരു ഡ്രോപ്പും ആക്കി.
1: കറക്റ്റ്.
0: താങ്ക് യു മഞ്ജു, അൺഒഫീഷ്യലായി ഇത്രയൊക്കെ ചെയ്തു നൽകിയതിന് ഒരുപാട് നന്ദി.
1: അതിൻ്റെ ഒന്നും ആവശ്യമില്ല സർ, ഇതെന്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, ബൈ കൃഷ്ണമോ സർ.
0: ബൈ മഞ്ജു.

0: got it. Thank you.
1: 1 minute. There is a new saying in our place. Johnson Marsh, black tea and rain. What about a black tea?
0: Johnson Marsh? Then you are a Mallu?
1: Yes. I am from Kerala. Trivandrum.
0: Oh, പേര് പറഞ്ഞപ്പോ തമിഴ് എന്നാ കരുതിയത്. കട്ടൻ ചായ വേണേ കുടിക്കാം. പക്ഷേ ഇപ്പൊ മഴയും സംഗീതമൊന്നും ഇല്ലല്ലോ. സ്ട്രീറ്റിലെ ബഹളമല്ലാതെ.
1: മഴയുടെ സംഗീതം പോലെ നിങ്ങളുടെ സംസാരമുണ്ടല്ലോ.
0: അതിത്തിരി കൂടിപ്പോയി. ഒരു സംശയം.
1: എന്താ?
0: ഇൻ കേസ് ചായ കുടിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരം അവിടെ യു പി ഐ ഇല്ലെന്ന് കരുതുക, ക്യാഷ് വീണ്ടും ഞാൻ തന്നെ തരേണ്ടി വരൂ?
1: സംശയം ന്യായമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ കിച്ചണിൽ ചെന്ന് ഞാൻ തന്നെ അരിയാട്ടിയോ പാത്രം കഴുകിയോ കടം തീർത്തുകൊള്ളാം. താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല. സോറി, പേര് പറഞ്ഞില്ല.
0: ഓ, ഞാൻ അന്ന.

0: ആ വരണം കൃഷ്ണകുമാർ സർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?
1: ഏയ് ഇല്ല, ചിത്ര ലൊക്കേഷൻ അയച്ചു തന്ന് നോക്കി ഞാനീ പോന്നു.
0: ചിലപ്പോ ഗൂഗിള് നമ്മളെ ഇട്ട് വട്ടം കറക്കാറുണ്ടല്ലോ, അതാ ചോദിച്ചത്.
1: ആട്ടെ, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതം?
0: കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ എനിക്ക് പുതിയതൊന്നുമല്ല. 2 വർഷം മുമ്പ് വരെ ഞാൻ ഈ നഗരത്തിൽ തന്നെയായിരുന്നു.
1: അയ്യോ, അതെനിക്കറിയത്തില്ലായിരുന്നു. ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഇവിടം വരെ വരേണ്ടി വന്നത്. ചിത്ര ഇവിടെ ഉണ്ടെങ്കിൽ മറ്റേ കേസിന്റെ അന്വേഷണ പുരോഗതി കൂടി ഒന്ന് അറിയിച്ചിട്ട് പോകാമെന്ന് കരുതി.
0: പറയൂ, എന്തായി സാർ അന്വേഷണം?
1: എന്റെ പഴയ ഒരു കൊളീഗായിരുന്ന ഒരു മഞ്ജുനാഥ ഷെട്ടി, അദ്ദേഹം വഴിയാ ഞാൻ ഈ അനൌദ്യോഗിക അന്വേഷണം നടത്തിയത്. അന്നത്തെ FIR സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ കക്ഷി തപ്പിയെടുത്തു. വീണ്ടും അതിൽ പറഞ്ഞ വ്യക്തികളെ ഒക്കെ കണ്ടെങ്കിലും മുന്നോട്ടു പോകാനുള്ള ഒരു തുമ്പും അവയിലൊന്നുമില്ല.
0: ഓ, അപ്പോ വീട്ടിൽ വെച്ച് ചന്ദ്രുവും അച്ഛനും പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലേ?
1: ആകാനാണ് സാധ്യത. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ ചിത്ര കോടതി വഴി മാത്രമേ ഇനി നടക്കൂ. 7 വർഷം പഴക്കമുള്ള ഒരു കേസ് വീണ്ടും ഓപ്പൺ ആകണമെങ്കിൽ അതാണ് പ്രൊസീജിയർ.
0: ഏയ്, അത് വേണ്ട. നമ്മൾ ഇതിൽ കക്ഷികളല്ലാത്ത സ്ഥിതിക്ക് അതും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചന്ദ്രുവിന്റെ ഭാര്യ എവിടേക്കാണ് മറഞ്ഞു പോയത്?
1: ചിത്രയ്ക്ക് മാത്രമാണ് അത് കേൾക്കുമ്പോൾ കൗതുകം. ശരിക്കും പോലീസുകാരായ ഞങ്ങൾക്ക് ഇത്തരം കഥകളൊക്കെ ഏറെക്കുറെ സാധാരണ. അപ്രത്യക്ഷമായിട്ട് 10-12 വർഷം കഴിഞ്ഞ് തിരികെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. മരിച്ചെന്ന് കരുതി ശവമടക്കം വരെ നടത്തിയ കക്ഷി 3-ാമത്തെ ദിവസം പൊങ്ങി വന്ന കഥയും ഈ അടുത്തുണ്ടായതാ.
0: അപ്പോ ആളെ തിരിച്ചറിയാതെയാണോ അടക്കം നടത്തിയത്?
1: ചില കേസുകളിൽ ലഭിക്കുന്ന മൃതദേഹം നന്നായി അഴുകിയതായിരിക്കും. കാണാതായവരുടെ ലിസ്റ്റ് വെച്ച് മാച്ച് ചെയ്ത് നോക്കും. ബന്ധുക്കൾ വന്ന് കണ്ട് തിരിച്ചറിയുകയും ചെയ്യും. എങ്കിലും പിശക് പറ്റുമ്പോൾ അത് വൻ വാർത്തയായി തീരും. ഞങ്ങൾ പോലീസുകാർക്ക് പിന്നെയും പണിയാവും.
0: കുഴിച്ചിട്ട ശവം പരേതന്റേതല്ലെങ്കിൽ ശരിക്കും പരേതനായ വ്യക്തി ആരാണെന്നല്ലേ?
1: അതെ അതെ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, നാട്ടിലേക്കുള്ള ട്രെയിനിന് സമയമായി.
0: അയ്യോ, ഇറങ്ങാറായോ? ഒരു ചായ പോലും ഞാൻ തന്നില്ല.
1: ഏയ്, അതൊന്നും സാരമില്ല. പിന്നൊരു കാര്യം, മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തവരിൽ ഒരാളെ മാത്രം മഞ്ജുനാഥിന് വീണ്ടും കാണാൻ സാധിച്ചിട്ടില്ല.
0: അതെന്തുകൊണ്ടാണ് സാർ?
1: ആ കുട്ടി ഇപ്പോ വിദേശത്താ.
0: ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിലും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കാര്യമില്ലല്ലോ.
1: ശരിയായിരിക്കാം ചിത്ര, പക്ഷേ മേഘയെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ ആളുടെ പേര് ആ കൂട്ടുകാരി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ആ പേരിന്റെ പുറകെ പോയിട്ടില്ല. ആ പേരാകട്ടെ FIR സ്റ്റേറ്റ്മെന്റിലും ഒന്നും വ്യക്തമല്ല.
0: എന്തെങ്കിലും സംശയിക്കത്തക്കതായി?
1: അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. ചിത്ര ബാംഗ്ലൂരിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ അതാരാണെന്ന് ഒരു അന്വേഷണം നടത്തിക്കോളൂ.
0: അപ്പോ അന്വേഷണം നടത്തിയ മഞ്ജുനാഥോ?
1: മഞ്ജുനാഥിന് ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഒഫീഷ്യലി ചില പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ മൊബൈൽ നമ്പർ ഞാൻ ചിത്രയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
0: ഓക്കെ സർ, മനസ്സിലായി.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഒൻപതാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ പത്താം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 103.6 റിയൽ FM ലെ പരിപാടികളാണ്.

കവിത പൗധ്വാൾ, ജസ്വന്ത് സിംഗ് എന്നിവർ പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയും ജനക്ഷേമവുമായിരിക്കണം ജനാധിപത്യത്തിൽ പരമപ്രധാനമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ന്യൂസിലൻഡ് പങ്കാളിത്തം പരസ്പര ബഹുമാനത്തിലും ജനകീയ ബന്ധത്തിലും അധിഷ്ഠിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് അല്പസമയത്തിനകം പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്തോളൂ. നമ്പർ പറയാം, 9400224440. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചോളൂ. കവാടം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനത്തോടെ തുടങ്ങാം.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: കക്കോടിമുക്കിൽ നിന്ന് കവിതാ കൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനം തക്ഷശില എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. കെ ജയകുമാറിന്റെ രചന, എം ജി രാധാകൃഷ്ണന്റെ ഈണം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
3: ഞാൻ എപ്പോഴേ റെഡി. മൈ ജീം റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
4: ജൂലൈ 9 മുതൽ 12 വരെ വെറും 4 ദിവസം മാത്രം മൈ ജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
5: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്കും മാത്രം.
6: ടിഎൻസി അപ്ലൈ.
7: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
8: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
9: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
10: നിലമ്പൂർ പോത്തുകല്ലിൽ നിന്നും ജയശ്രീ ആവശ്യപ്പെട്ട ഗാനം ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ വിദ്യാസാഗറിന്റെ ഈണം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
2: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.

0: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: റിയൽ എഫ് എം ക്ലോക്കിൽ സമയം 3 മണി കഴിഞ്ഞ് 17:25. യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളിമാട് കുന്നിൽ നിന്നും സിന്ധുവും സുഹൃത്തുക്കളും ആവശ്യപ്പെട്ട ഗാനം വചനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഒ എൻ വിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് മോഹൻ സിത്താര.

0: ഡെസ്ക്ടോപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവും.

0: ഉചിതമായി
1: ഫസ്റ്റ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്
4: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
6: മൂഴിക്കലിലെ ഷീന ആരാധ്യ മഞ്ജു നിഷ ഇവരുടെ ഇഷ്ടഗാനം ONV എഴുതി ഉത്തം സിംഗ് ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയതാണ് ചിത്രം പ്രേം പൂജാരി.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ? ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
4: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 rupees മുതൽ 59,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
6: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
8: കൊമ്മേരിയിൽ നിന്ന് മീനു ബാബു ആവശ്യപ്പെട്ട ഗാനം പുത്തൂരും പുത്രി ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ബിജു നാരായണനും പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, ഉഷാഖന്നയുടെ ഈണം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: അനിൽകുമാർ പൂനെ ആവശ്യപ്പെട്ട ഗാനം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV യുടെ വരികൾ ജോൺസന്റെ ഈണം.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: മൂടാടിയിൽ നിന്ന് മുനീർ ഹംദാനി ആവശ്യപ്പെട്ട ഗാനം കളിക്കളം എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ജോൺസിന്റെ ഈണം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഷീബ മഞ്ഞപ്പാലം ആവശ്യപ്പെട്ട ഗാനം യേശുദാസ് പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ ഈണം, ചിത്രം തൂവാനത്തുമ്മികൾ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ശിവദാസ്, സുപ്രഭ, രാധ ഇവരുടെ ഇഷ്ടഗാനം പ്രണയകാലം എന്ന ചിത്രത്തിൽ നിന്ന്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഇനി കേൾക്കാം ഭഗവതി എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടി കാർത്തിക്, സാധന സർഗം എന്നിവർ പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ശിവപ്രസാദ് പാലത്ത്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: രാധാകൃഷ്ണൻ ചിറ്റൂർ ആവശ്യപ്പെട്ട ഗാനം ഉണ്ണിമേനോനും ജാനകിയും.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: രാധാകൃഷ്ണൻ ചിറ്റൂർ ആവശ്യപ്പെട്ട ഗാനം ഉണ്ണിമേനോനും ജാനകിയും പാടിയത്. ചിത്രം 1000 കണ്ണുകൾ, ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിന്റെ ഈണം.

0: ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും റിയൽ എഫ്എമ്മിന്റെ സ്നേഹാശംസകൾ.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.
3: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ
4: ജൂലൈ 9 മുതൽ 12 വരെ. മൈ ജി ആഡി റെഡി സെയിൽ. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചർ.
5: TNC apply.

FM പ്രധാന വാർത്തകൾ. ഭരണഘടനയോടുള്ള പ്രതിജ്ഞാബദ്ധതയും ജനക്ഷേമവുമായിരിക്കണം ജനാധിപത്യത്തിൽ പരമപ്രധാനമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരുരാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേന കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുന്നു. ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ കാഞ്ഞിരോട് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഇരിട്ടി സ്വദേശി മരിച്ചു. ഓട്ടോ ഡ്രൈവർ കെ സുരേഷ് ബാബുവാണ് മരിച്ചത്. ഇംഗ്ലണ്ടിനെതിരായ ഏക വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 285 റൺസിന് അവസാനിച്ചു. ലോർഡ്സിലാണ് മത്സരം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മ്യൂസിക് നിക്സ്.

0: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
1: നമുക്ക് മൈ ജി ആഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. TNC അപ്ലൈ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: വില കൂടിയ ഫോൺ വില കുറച്ചു വാങ്ങിയാലോ?
3: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഇപ്പോൾ കാൽപന്തോളം, തുടർന്ന് മ്യൂസിക് മിക്സ് കേൾക്കാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

യൂറോപ്യൻ ഫുട്ബോളിന്റെ കരുത്തുറ്റ മുഖങ്ങളായ രണ്ട് ലോക ചാമ്പ്യന്മാർ തമ്മിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ തേടി നേരംഗത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം മൊറോക്കോയെ തോൽപ്പിച്ച് ഫ്രാൻസ് സെമിഫൈനലിൽ കടന്നതിന് പിന്നാലെ ബെൽജിയൻ വെല്ലുവിളി മറികടന്ന് സ്പെയിനും അവസാന നാലിലെത്തി. ഒന്നിനെതിരെ രണ്ട് ഗോളിനായിരുന്നു ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ ലാ റോജാസിന്റെ വിജയം. 88 മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങി വിജയ ഗോൾ നേടി സൂപ്പർ സംഭായി മാറിയ മൈക്കൽ മെറിനോയാണ് സ്പാനിഷ് പടയുടെ വിജയശില്പി. ഈ ലോകകപ്പിൽ ഇതുവരെ ഗോൾ വഴങ്ങാത്ത ചെമ്പടയുടെ പ്രതിരോധ കോട്ടയ്ക്ക് ബെൽജിയൻസ് വിള്ളൽ വീഴ്ത്തുന്നതിനും മത്സരം സാക്ഷിയായി. കളിയുടെ തുടക്കം മുതൽ പന്തടക്കത്തിലും നീക്കങ്ങളിലും സ്പെയിനായിരുന്നു മുന്നിൽ. 30 മിനിറ്റിൽ ലമിൻ യമാലും പെഡ്രോ പെറോയും ചേർന്ന് നടത്തിയ മികച്ചൊരു മുന്നേറ്റത്തിനൊടുവിൽ ഡാനി ഓൾമോ തൊടുത്ത ഷോട്ട് ബെൽജിയം ഗോൾ കീപ്പർ തിബോ കോർട്ടുവ തടുത്തു. എന്നാൽ റീബൌണ്ടായി വന്ന പന്ത് മനോഹരമായി വലയിലെത്തിച്ച് ഫാബിയൻ റൂയിസ് സ്പെയിനിന് ആദ്യ ലീഡ് സമ്മാനിച്ചു. ഗോൾ വഴങ്ങിയതോടെ ബെൽജിയം ഉണർന്നു. അവർ മികച്ച പ്രത്യാക്രമണങ്ങൾ നടത്തി. 41 മിനിറ്റിൽ കെവിൻ ഡിബ്രൂയിനും ലിയാൻഡ്രോ ട്രൊസാഡയും ചേർന്ന് മെനഞ്ഞ സെറ്റ് പീസ് നീക്കത്തിനൊടുവിൽ തിമോത്തി കസ്റ്റിയാന നൽകിയ ക്രോസ് ഷാർല ഡി കെറ്റലാറെ തകർപ്പൻ ഹെഡറിലൂടെ വലയിലാക്കി. ഈ ഗോളോടെ സ്പെയിൻ ഗോൾ കീപ്പർ ഉനായ് സിമോന്റെ ലോകകപ്പിലെ 650 മിനിറ്റ് നീണ്ട ക്ലീൻ ഷീറ്റ് റെക്കോർഡ് അവസാനിച്ചു. ആദ്യ പകുതി 1-1 സമനിലയിൽ. രണ്ടാം പകുതിയിൽ ബെൽജിയത്തിന് തിരിച്ചടിയേറ്റു. മികച്ച സേവുകളുമായി തിളങ്ങിയ ഗോളി തിബോ കോർട്ടുവ 73 മിനിറ്റിൽ പരിക്കേറ്റ് കണ്ണീരോടെ കളം വിട്ടു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് കരുതിയിരിക്കെ സ്പാനിഷ് കോച്ച് ലൂയിസ് ഫ്യുവന്റെയുടെ തന്ത്രം ഫലിച്ചു. പകരക്കാരനായി കളത്തിലിറങ്ങിയ മെറീനോ 88 മിനിറ്റിൽ ബോക്സിനുള്ളിലെ മികച്ച അവസരം ഗോളാക്കി മാറ്റി സ്പെയിനിന് തകർപ്പൻ വിജയം നേടിക്കൊടുത്തു. പെഡ്രിയുടെ അളന്നുമുറിച്ച പാസിൽ പൗ കുർബാസി തൊട്ടടുത്ത ഷോട്ട് പകരക്കാരൻ കീപ്പർ സെൻ ലെമൻസ് തടുത്തിട്ടു. റീബൌണ്ട് ചെയ്ത പന്ത് മെറീനോ വലയിലേക്കടിച്ചു. യൂറോകപ്പിലും സ്പെയിനിലും രക്ഷകനായിരുന്നു മെറീനോ. റോഡ്രി, റൂയിസ് എന്നിവരടങ്ങിയ സ്പാനിഷ് മധ്യനിര കളി നിയന്ത്രിച്ചപ്പോൾ ഡിബ്രൂയിൻ നയിച്ച

ബെൽജിയം പ്രത്യാക്രമണങ്ങളിലൂടെയാണ് ഭീഷണിയുയർത്തിയത്. ബെൽജിയം പ്രതിരോധത്തെ വലത് വിങ്ങിലൂടെ നിരന്തരം സമ്മർദ്ദത്തിലാഴ്ത്തിയ യമാൽ കളിയിലെ മികച്ച താരമായി. ബെൽജിയൻ വെറ്ററൻ താരങ്ങളായ ഡീബ്രൂയിൻ, റൊമേലു ലുക്കാക്കു തുടങ്ങിയവരുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ ഒരിക്കൽ കൂടി പാതിവഴിയിൽ അവസാനിച്ചു. 2010 ലോകകപ്പ് കിരീടം നേടിയതിനുശേഷം ഇതാദ്യമായാണ് സ്പെയിൻ സെമി ഫൈനലിൽ പ്രവേശിക്കുന്നത്. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ചയാണ് ഫ്രാൻസ് സ്പെയിൻ സെമി. യൂറോ 2024 സെമിഫൈനലിൽ ഫ്രാൻസിനെ 2-1 തോൽപ്പിച്ചാണ് സ്പെയിൻ ഫൈനലിൽ കടന്നത്. അതിനാൽ ലോകകപ്പ് സെമി ഫ്രാൻസിന് ഒരു മധുര പ്രതികാരത്തിനുള്ള അവസരം കൂടിയാണ്. ഫിഫ ലോകകപ്പ് സെമിഫൈനലിലെത്തുന്ന 3-ാമത്തെ ടീമിനെ ഇന്നറിയാം. യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടിന് ഇക്കുറി കറുത്ത കുതിരകളായി മാറിയ നോർവെയാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 2:30 മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രീ ക്വാർട്ടറിൽ 2-ാം പകുതിയുടെ ഭൂരിഭാഗം സമയവും 10 പേരുമായി കളിച്ചിട്ടും മെക്സിക്കോയെ അവരുടെ തട്ടകത്തിൽ 3-2 തോൽപ്പിച്ചാണ് തോമസ് ടുഷേൽ പരിശീലിപ്പിക്കുന്ന ഇംഗ്ലണ്ടിന്റെ വരവ്. 5 വട്ടം ജേതാക്കളായ ബ്രസീലിനെ 1-2 അട്ടിമറിച്ച് ചരിത്രത്തിലാദ്യമായി ക്വാർട്ടറിലെത്തിയ ആശ്വാസത്തിലാണ് നോർവേ. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെയും ഹാരി കെയ്നിന്റെയും ചിറകുകളിലേറിയാണ് ഇംഗ്ലീഷ് കുതിപ്പെങ്കിൽ ഗോളടി വീരൻ എർലിംഗ് ഹാളണ്ടിന്റെയും നായകൻ മാർട്ടിൻ ഒഡേഗാർഡിന്റെയും മിന്നും ഫോം നോർവീജിയൻസിന് കരുത്താണ്. പ്രതിരോധ താരം ജാരൽ ക്വാൻസ ചുവപ്പ് കാർഡ് കാരണം സസ്പെൻഷനിലായതിനാൽ ഇന്ന് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കില്ല. ഇരു ടീമുകളും ഇതുവരെ 12 തവണ ഏറ്റുമുട്ടിയപ്പോൾ 7 ജയങ്ങളുമായി ഇംഗ്ലണ്ടിനാണ് വ്യക്തമായ മുൻതൂക്കം. നോർവെ 2 മത്സരങ്ങൾ ജയിച്ചപ്പോൾ 3-1 സമനിലയിലായി. ലോകകപ്പിലെ ഏറ്റവും മികച്ച 2 സ്ട്രൈക്കർമാർ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് ഈ മത്സരം. ഗോൾഡൻ ബൂട്ട് റേസിൽ 7 ഗോളുമായി ഹാളണ്ടും 6 ഗോളുമായി കെയ്നും കിലിയൻ എംബാപ്പയ്ക്കും ലയണൽ മെസ്സിക്കും തൊട്ടുപിന്നിലുണ്ട്. ഈ മത്സരത്തിലെ വിജയികൾ അർജന്റീന സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടറിലെ വിജയികളെയായിരിക്കും സെമിയിൽ നേരിടുക. ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ക്വാർട്ടറിലെത്തിയ അർജന്റീനയ്ക്ക് സെമിഫൈനലിനരികിൽ സ്വിസ് വെല്ലുവിളി. ഇന്ത്യൻ സമയം നാളെ 6:30 അമേരിക്കയിലെ കാൻസാസ് സിറ്റിയിലാണ് മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലാൻഡ് ഉയർത്തുന്ന പ്രതിരോധത്തെയും തന്ത്രങ്ങളെയും അതിജീവിക്കേണ്ടതുണ്ട്. പെനാൽറ്റി ഷൂട്ടൌട്ടിലെത്തിയ പ്രീ ക്വാർട്ടറിൽ ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ കൊളംബിയയെ മറികടന്നാണ് സ്വിസ് ടീം തങ്ങളുടെ 72 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിൽ പ്രവേശിക്കുന്നത്. സൂപ്പർ താരവും നായകനുമായ ലയണൽ മെസ്സിയുടെ മികവിലാണ് അർജന്റീന ടൂർണമെന്റിൽ മുന്നേറുന്നത്. ഈ ലോകകപ്പിൽ ഇതിനകം 8 ഗോളുകൾ മെസ്സി നേടിക്കഴിഞ്ഞു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആധികാരിക ജയങ്ങൾ സ്വന്തമാക്കിയ അർജന്റീന നോക്കൌട്ട് ഘട്ടത്തിൽ കാമ്പോ വെർദേയ്ക്കും ഈജിപ്തിനുമെതിരെ വിയർത്താണ് ജയിച്ചത്. 2-3 2 കളികളിലും ലോക ചാമ്പ്യന്മാരുടെ ജയം. നവാഗതരായ കാമ്പോ വെർദേ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടി. ഈജിപ്തിനോട് 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം അവസാന ഘട്ടത്തിൽ 3-1 തിരിച്ചടിച്ച് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തി അർജന്റീന. ഈജിപ്തിനെതിരെ നേടിയ വിജയവുമായി ബന്ധപ്പെട്ട് റഫറിംഗ് തീരുമാനങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. മികച്ച പന്തടക്കവും ശക്തമായ പ്രതിരോധവും കൊണ്ട് ഏത് വമ്പന്മാരെയും പൂട്ടാൻ കെൽപ്പുള്ളവരാണ് സ്വിറ്റ്സർലാൻഡ്. കഴിഞ്ഞ മത്സരങ്ങളിൽ അർജന്റീനയുടെ പ്രതിരോധത്തിൽ വിള്ളലുകൾ ദൃശ്യമായെന്നും അവരെ തോൽപ്പിക്കാൻ സ്വിസ് ടീമിന് സാധിക്കുമെന്നും സ്വിറ്റ്സർലാൻഡ് പരിശീലകൻ മുറാത്ത് യാക്കിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മെസ്സിയെ പൂട്ടാൻ സ്വിസ് പ്രതിരോധ നിരയിലെ പരിചയസമ്പന്നരായ റിക്കാർഡോ റോഡ്രിഗസ് ഇറങ്ങുമ്പോൾ പോരാട്ടം കടുക്കുമെന്നാണ് വിലയിരുത്തൽ. മധ്യനിരയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ സ്വിസ് നായകൻ ഗ്രാനിറ്റ് ഷാക്കയും അർജന്റീനയുടെ മധ്യനിര തന്ത്രജ്ഞരും തമ്മിലുള്ള പോരും നിർണായകമാകും. ലയണൽ സ്കലോണിയുടെ ആവനാഴിയിൽ സ്വിസ് അപരാജിത യാത്രയ്ക്ക് വിരാമമിടാനുള്ള അസ്ത്രങ്ങളുണ്ടെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇരു ടീമും 7 വട്ടം മുഖാമുഖം വന്നപ്പോൾ ഒരിക്കൽ പോലും അർജന്റീനയെ തോൽപ്പിക്കാൻ സ്വിറ്റ്സർലാൻഡിനായിട്ടില്ല. 2026 ഫിഫ ലോകകപ്പിൽ റഫറിംഗുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വ്യാപക വിമർശനങ്ങൾക്കും തർക്കങ്ങൾക്കും പിന്നാലെ ടൂർണമെന്റിലെ ശേഷിക്കുന്ന മത്സരങ്ങൾക്കായി വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തിൽ ഫിഫ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി. മത്സരങ്ങൾ തടസ്സമില്ലാതെ കൂടുതൽ കൃത്യതയോടെ നടത്തുന്നതിനാണ് VAR പുതിയ പരിഷ്കരണങ്ങൾ. മത്സരം നടക്കുന്ന എല്ലാ സ്റ്റേഡിയങ്ങളിലും പ്രധാന VAR ഒഫീഷ്യലിനെയും റിസർവ് ഒഫീഷ്യലിനെയും നേരിട്ട് നിയോഗിച്ചു. ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരം മുതൽ പുതിയ പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ടൂർണമെന്റിൽ ഇതുവരെയുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെയും പ്രീ ക്വാർട്ടറിലെയും എല്ലാ മത്സരങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഡാളസിലുള്ള ഫിഫയുടെ സെൻട്രൽ വീഡിയോ ഓപ്പറേഷൻ റൂമിൽ നിന്നായിരുന്നു. ഡാളസിലെ പ്രധാന ഹബ്ബും സ്റ്റേഡിയത്തിലെ റഫറിയും തമ്മിലുള്ള സാങ്കേതിക ബന്ധത്തിലോ ആശയവിനിമയത്തിലോ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ മാത്രമേ സ്റ്റേഡിയത്തിലുള്ള ബാക്കപ്പ് VAR ടീം ഇടപെടുകയുള്ളൂ. സാങ്കേതിക തകരാറുകൾ മൂലം VAR സഹായമില്ലാതെ മത്സരങ്ങൾ തുടരേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനും ആശയവിനിമയം പുനഃസ്ഥാപിക്കുന്നതുവരെയുള്ള വലിയ സമയനഷ്ടം തടയാനും ഇത് സഹായിക്കും. മാറ്റങ്ങൾ VAR പ്രവർത്തനക്ഷമതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ഫിഫ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രീക്വാർട്ടറിൽ നോർവേയോട് തോറ്റ് പുറത്തായതിന് ബ്രസീലിയൻ വിങ്ങർ വിനീഷ്യസ് ജൂനിയർ

0: സീനിയർ ആരാധകരോട് മാപ്പ് ചോദിച്ചു. ടൂർണമെന്റിലെ ഈ തിരിച്ചടിയിൽ വേദനയുണ്ടെന്ന് താരം വ്യക്തമാക്കി. ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ നിന്ന് ഇത്ര നേരത്തെ പുറത്താകേണ്ടി വന്നതിൽ വലിയ നിരാശയുണ്ട്. തങ്ങൾക്ക് ഇതിലും മികച്ച രീതിയിൽ മുന്നേറാൻ കരുത്തുള്ള ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം സമ്മതിച്ചു. ബ്രസീലിനായി കളിക്കുക എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമാണെന്നും ടീമിനെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ താൻ തുടർന്നും പോരാടുമെന്നും വിനി ആരാധകർക്ക് ഉറപ്പു നൽകി.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ കെ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മ്യൂസിക് നിക്സ്.

0: Music Mix.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
2: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
3: ഞാൻ എപ്പോഴേ റെഡി. മൈ ജിയും റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ
2: ജൂലൈ 9 മുതൽ

0: Music Mix.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
2: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
3: ഞാൻ എപ്പോഴേ റെഡി, മൈ ജിയും റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ
4: ജൂലൈ 9 മുതൽ 12 വരെ, വെറും 4 ദിവസം മാത്രം. മൈ ജി ആടി റെഡി സെയിൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
5: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്കും മാത്രം.
4: ടി എൻ സി അപ്ലൈ.
6: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ?
7: ഉറപ്പായിട്ടും, മൈ ജി ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
4: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആടി റെഡി സെയിലിൽ 30,000 രൂപീസ് മുതൽ 59,999 രൂപീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. ടി എൻ സി അപ്ലൈ.
8: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
9: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
10: ഇളയനില സമർപ്പിക്കുന്നത്
11: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
10: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
11: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
12: സമയം 5 മണി. FM പ്രധാന വാർത്തകൾ. ന്യൂസിലാൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേന കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നവീകരിച്ച പോലീസ് സേനയാകും ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിലുണ്ടാവുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്നും മന്ത്രി. 100 ദിവസം കൊണ്ട് സംസ്ഥാനത്തെ 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർമീറ്റർ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഖോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 പരമ്പരയിലെ 5-ാം മത്സരം ഇന്ന് രാത്രി 7 സതംപ്ടണിൽ. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
13: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: ഗോപി, ഐ ലവ് യു. എ 3 ഓർ 5 നീ വെനക്ക് മാൻ. ഗോപി

Bollywood hits.

Big Uncle, Yanaka the Jordan. Don't come down. Jordan.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ? ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 റുപ്പീസ് മുതൽ 59,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും.
3: ടി എൻ സി അപ്ലൈ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കുമാർ സാനു പാടിയത്, ചിത്രം ആഷിഖി.

0: ദാഗ് എന്ന ചിത്രത്തിൽ അനുരാധ പൊത്വാൾ, ജാസ്പിന്ദർ നരോള എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
0: ഇനി മുകേഷ്, റാനു മുഖർജി എന്നിവർ പാടിയ ഗാനം ചിത്രം എക് ബഹ്ത്രാ.

0: അത്രയ്ക്ക് ഇത്ര വില കൂടിയ ഫോൺ മേടിച്ചു.
1: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിച്ചാലോ?
0: മൈ ജി ആർഡി റെഡി സേ 60,000 റുപ്പീസ് മുതൽ 99,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, ഒരു വർഷം അഡീഷണൽ വാറന്റി, 2 ഇയർ പ്രൊട്ടക്ഷൻ പ്ലാൻ. ടി എൻ സി അപ്ലൈ.
2: അശ ഭോസ്ലെ, കിഷോർ കുമാർ എന്നിവർ പാടിയ ഗാനം ചിത്രം ബുലുണ്ടി.

0: മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.
1: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ
2: ജൂലൈ 9 മുതൽ 12 വരെ. മൈ ജി ആഡി റെഡി സെയിൽ 100,000 രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചർ. TNC അപ്ലൈ.
3: സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യക്കർ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് അപകടം. 32 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. വയനാട് കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. നവീകരിച്ച പോലീസ് സേനയാകും 15 ആഗസ്റ്റ് മുതൽ കേരളത്തിൽ ഉണ്ടാവുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിനെ കൂടുതൽ ജനസൗഹൃദമാക്കുമെന്നും മന്ത്രി. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം KC വേണുഗോപാൽ MP ചലച്ചിത്രതാരം ഭാമയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 പരമ്പരയിലെ 5-ാം മത്സരം ഇന്ന് രാത്രി 7 സതാംപ്ടണിൽ. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
4: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
5: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
6: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
5: ഹൃദയസ്പന്ദനം നിലച്ചുപോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഗാനകേളി.
1: എല്ലാവർക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാക്കക്കുയിൽ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജിയുടെ സംഗീതം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം നീയത്ര ധന്യ.

0: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
1: നമുക്ക് മൈ ജി ആർഡിയോ റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡിയോ റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും.

0: ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
1: ഇനി ഉത്തമൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടി എൻ സി അപ്ലൈ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
0: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
1: ഗാനകേളി ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 6:40 തുടർന്ന് കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ൽ അധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ, ഉപരിതല, അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6-ാമത്തെ തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ P പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു കെ ആണ് കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6,632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്.

0: ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനി ഉണ്ടാകുന്നത്.
1: കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: CHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകളുണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രികൾ അദ്ദേഹത്തിന് നിയോഗിക്കും.
1: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
1: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് UPSC അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ

സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: 6 Real FM. ഗാനകേളി.
1: ഉത്തമൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: വില കൂടിയ ഫോൺ വില കുറച്ചു വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടീം സേഫ് ആയി.
2: ശ്രേയ ഘോഷലൻ, നവീൻ അയ്യർ, ശബരി എന്നിവർ പാടിയ ഗാനം ചിത്രം അൻവർ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡിയ റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
2: നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: 103.6 റിയൽ എഫ്എം.
1: സമയം 7 മണി. എഫ്എം പ്രധാന വാർത്തകൾ. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യക്കാർ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 മരണം. 32 പേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാന പോലീസിനെ കൂടുതൽ ജനസൗഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. സ്പെയിനിലെ മാൻഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4-ാം ഘട്ട മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. എഫ് എം പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

0: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
1: നമുക്ക് മൈ ജി ആർഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. TNC apply.

അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
0: ന്യൂസിലൻഡിലെ രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
2: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
0: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലൻഡിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോച്ചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്ന

0: അതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 6 ലക്ഷം പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100 വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പടയുടെ ടീംവർക്കും തമ്മിലാണ് 4 മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാത്ത് തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പുചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൌണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിലെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3 ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവെ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അല്ലക്കടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിത സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4 മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5 മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗിച്ചു.

ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. വാർത്താ പ്രക്ഷേപണം 8:35.

0: ശുചിത്വ ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോൺ മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ, കോഴിക്കോട്.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
9: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
10: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി.

0: ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സമയം 8:00. ഇപ്പം പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു.

വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. സംസ്ഥാന പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് കരോലിന മുഹോവയും ലിൻഡ നസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ 2020 പരമ്പരയിലെ 5-ാം മത്സരം സതംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10:00.

0: സുവർണ മലരുകൾ.
1: മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുമായി സുവർണ മലരുകൾ. ആദ്യം അടുത്തടുത്ത് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം, സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സേഫായി.
2: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും ലതികയും സംഘവും പാടിയത് ചിത്രം ഇതാ ഇന്നു മുതൽ.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: അപ്പുണ്ണി എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി പി മോഹനനും, ക്ഷമിക്കണം, മോഹനൻ, സുശീല എന്നിവർ പാടിയ ഗാനം. ചിത്രം ഇവിടെ തുടങ്ങുന്നു. ഗാനരചന പൂജൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഇത്രമാത്രം എന്ന ചിത്രത്തിൽ സതീഷ് ബാബു പാടിയത് വിജയന്റെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. കാവാലം നാരായണ പണിക്കയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം യേശുദാസും സുജാതയും പാടിയത്.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

സുവർണമലരുകൾ തുടരുന്നു. ഇനി കളിയിൽ അല്പം കാര്യം. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് കൃഷ്ണചന്ദ്രൻ പാടിയത് ചിത്രം മംഗളം നേരുന്നു.

0: സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
0: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം മിനിമോൾ വത്തിക്കാനിൽ. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം എസ് വിശ്വനാഥന്റെ സംഗീതം.

0: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
1: ഞാൻ എപ്പോഴേ റെഡി. മൈ ജീം റെഡി. മൈ ജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
2: ജൂലൈ 9 മുതൽ 12 വരെ വെറും 4 ദിവസം മാത്രം മൈ ജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
3: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്ക് മാത്രം.
2: ടിഎൻസി അപ്ലൈ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി നുള്ളി നോവിക്കാതെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രാജാമണിയുടെ സംഗീതം.

0: നാളങ്ങൾ പൂക്കുന്നു ആശയിൽ അലർപ്പൂ.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
2: നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്. വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം ഇതാ ഒരു ധിക്കാരി. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ സമാപിച്ചു. അല്പസമയത്തിനുള്ളിൽ 9 മണിക്ക് ന്യൂസ് അറ്റ് 9.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
9: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
10: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: സമയം 9 മണി.
11: Good evening. This is Akashvani and I am Valsa Williams with the news at 9. The headlines. Prime Minister

0: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് തനിക്ക് ലഭിച്ച ചില അപൂർവ ചിത്രങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു ഫോട്ടോഗ്രാഫർ പി മുസ്തഫ.
1: ഈ ഗൾഫുകാർ മുഴുവനും പണ്ടൊക്കെ ബോംബെയിൽ പോയിട്ടായിരുന്നു വിമാനം കയറി ഇരുന്നത്. അത് വലിയൊരു കഷ്ടപ്പാടായിരുന്നു. രണ്ട് രീതിയിലായിരുന്നു പോയിരുന്നത്. ഒന്ന് ട്രെയിനിൽ പോവും, അല്ലാതെ ബസ് ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് ബോംബെക്ക് ബസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് മുതലേ കോഴിക്കോട് ഒരു വിമാനത്താവളം വരണം, കോഴിക്കോട് ഒരു വിമാനത്താവളം വരണം, മലബാറിലൊരു വിമാനത്താവളം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള

ഇങ്ങനെ ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട്ടെ ചേംബർ ഓഫ് കോമേഴ്സും ഇവിടുത്തെ ഒരുപാട് സംഘടനകളും കൂടിയിട്ട് ആദ്യമായിട്ടൊരു ഘോഷയാത്ര, വാഹന ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. വിമാനത്താവളത്തിന് സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. കരിപ്പൂരിലേക്കുള്ള ഒരു വാഹന ഘോഷയാത്രയായിരുന്നു. അതിന് എനിക്ക് തോന്നുന്നു 1978 അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന ക്യാമറ 120 ഞാനൊരു പത്രത്തിലല്ലാത്ത കാലത്ത് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. ഈ 120 ക്യാമറ എന്ന് പറയുന്നത് 12 ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. സാമ്പത്തികമൊന്നും ഇല്ലാത്ത കാലത്താണ്, എന്നാലും ഇതിൻ്റെ കൂടെ പോയി ഞാൻ. അപ്പോൾ കോഴിക്കോട് ഇത് ലിങ്ക് റോഡ്, ഇന്നത്തെ ലിങ്ക് റോഡ് എന്ന് പറയും, റെയിൽവേ സ്റ്റേഷനിലുള്ള ആ ഭാഗത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബെഡ്ഫോർഡ് വണ്ടി ഒന്നും ഇപ്പം ഇല്ല, പഴയകാല ലോറി. ആ ലോറീൻ്റെ മുകളിൽ കടലാസ് കൊണ്ടൊരു വിമാനം ഉണ്ടാക്കിയിട്ട്, അതിൻ്റെ മുകളിൽ ഒരു വലിയ വിമാനം കടലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു വാഹന ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പിന്നാലെ ലോറി, കാറ്, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വലിയ ഘോഷ, ഒരുപാട് വാഹനങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. 78 ഓർക്കണം. ആ ഘോഷയാത്ര കരിപ്പൂർ വരെ പോയി. കരിപ്പൂരിൽ നിന്നിട്ട് REC കുട്ടികൾ അന്നൊരു ബാറ്ററിയിലൊരു വിമാനം അവിടെ പറപ്പിച്ചു. ചെറുതായിട്ട് ഒരു ചെറിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു ഡമ്മി വിമാനം അവിടെ പറപ്പിച്ചു. അത് അതോടുകൂടി തീരുക ചെയ്ത്. പിന്നെ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഇവിടുത്തെ സംഘടനകളൊക്കെ ആയിട്ട്, അങ്ങനെ എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധിൻ്റെ കാലത്താണ് സാങ്ഷൻ ആകുന്നത് വിമാനത്താവളത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ 1982 വിമാനത്താവളത്തിന് തറക്കല്ലിടുന്നത്. അനന്ത് പ്രസാദ് ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് തറക്കല്ലിടുന്നത്. തറക്കല്ലിടുന്നതിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാകരനുണ്ട്, CH മുഹമ്മദ് ഗോയുണ്ട്, സീതി ഹാജി ഉണ്ട്, മന്ത്രി കമലുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ കൂടെ ഈ തറക്കല്ലിൻ്റെ അടുത്ത്. ഇങ്ങനെ അതൊരു വലിയ സംഭവമായിരുന്നു, ഒരു സ്വപ്നം പൂവണിയ എന്നുള്ള സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ വിമാനത്താവളത്തിൻ്റെ പണികൾ തുടങ്ങുകയാണ്. 82 ശേഷം പണികൾ തുടങ്ങി. 1988 വിമാനത്താവളം ഇനോഗ്രേഷൻ ചെയ്തത്. എനിക്ക് തോന്നുന്നത് വിഷുവിൻ്റെ തലേ ദിവസവും മറ്റാണെന്ന് തോന്നുന്നു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കേരളകൗമുദിയിൽ ജോയിൻ ചെയ്തു. 1983 കേരളകൗമുദി പത്രത്തിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇടക്കിടക്ക് വിമാനത്താവളത്തിലെ ഡെവലപ്മെൻറ്റ്സ് എന്തെല്ലാം നടക്കുന്നത്, ഈ റൺവേൻ്റെ പണി നടക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ഇടക്കിടക്ക് പത്രത്തിൽ കൊടുക്കും. എനിക്കും ഇഷ്ടമായിരുന്നു ഈ വിമാനത്താവളമായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അതിൻ്റെ പിന്നാലെ ഞാനും നടന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം, പിന്നെ ഈ റൺവേൻ്റെ പണി കഴിയുന്നു, അത് അതിനിടയ്ക്കുള്ള മനോഹരമായിട്ടുള്ള റൺവേയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ വരുന്നു. ഇപ്പോൾ കൗമുദിയിലാണെങ്കിൽ അന്ന് PJ മേത്തി എന്ന് പറഞ്ഞ നമ്മളൊരു എഡിറ്ററുണ്ട്, ഈ ന്യൂസ് എഡിറ്ററുണ്ട്. ഏത് പടം കിട്ടിയാലും, മനോഹരമായി പടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പേജിൽ തന്നെ മനോഹരമായിട്ട് അത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോത്സാഹനം കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോകും. അന്ന് എനിക്ക് ബൈക്കുണ്ട്, അതിന് മുമ്പേ ഞാൻ സൈക്കിളിൽ പോകുന്നൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഒരു ദിവസം വെറുതെ കോഴിക്കോട് പണിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സജീവനോട് ചെയ്തു. 1988 സജീവ നമുക്ക്, സജീവൻ അന്ന് ബ്യൂറോയിലാണ്, റിപ്പോർട്ടറാണ്, നമ്മുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറാണ്. സജീവ നമുക്ക് നിന്ന് പിന്നെ എയർപോർട്ട് വരെ പോയാലോ. അങ്ങനെ ഞാനും സജീവനും കൂടെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ടിൽ പോയിട്ട് പണിയൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ റൺവേൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് ഈ റൺവേയിലുള്ള കമ്മ്യൂണിക്കേഷൻസിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുസ്തഫ ഭയങ്കര ഭാഗ്യമുള്ള ദിവസമാണ്, ആദ്യത്തെ ട്രയൽ വിമാനം വരുന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടായൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 78 മുതൽ ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ് സ്ഥിരമായിട്ട്. മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പത്രക്കാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷം കൂടും. അത് സ്വാഭാവികമായിട്ടും മത്സരത്തിൻ്റെ ഒരു ഇതാണ് ശരിക്കും. പത്രക്കാർ തമ്മിലുള്ള ഒരു ഫോട്ടോഗ്രാഫറും ഇല്ല, ഒരു പത്രക്കാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റ നോട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ പണി കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും, കുട്ടികളും ഒക്കെ ആയിട്ട് വരും, ഇഷ്ടംപോലെ ആൾക്കാർ വരും. അങ്ങനെയാണ് വിമാനം വരുന്നതെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പിൻ്റെ മുകളിൽ ഒരു സ്പീക്കർ കെട്ടിയിട്ട്, എനിക്ക് ഒന്ന് പോലീസാണോ എന്ന് സംശയമുണ്ട്, പോലീസാണോ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരാണോ എന്ന് അറിയില്ല, റൺവേൻ്റെ മുകളിൽ കൂടെ അനൗൺസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ജീപ്പ് ഓടിച്ചിട്ട് പറഞ്ഞ് വിമാനം വരുന്നുണ്ട്, എല്ലാ ആൾക്കാരും ജോലിക്കാരും കാണാൻ വന്നവരും രണ്ട് ഭാഗത്തേക്കായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് 2-3 ആ ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിച്ച് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴേ ആകാശത്തിലൊരു പൊട്ട് പോലെ ഇങ്ങനെ വിമാനം. അപ്പോൾ ഒക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം എന്താണെന്ന് അറിയാം. അത് കഴിഞ്ഞ് ഈ വിമാനം വന്ന് ഇറങ്ങി ആ റൺവേയിൽ ഇറങ്ങി കഴിഞ്ഞ് രണ്ടാമത് തിരിച്ച് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ ഇതിങ്ങനെ പൊതിഞ്ഞ് വിമാനത്തിൻ്റെ തൊട്ടടുത്ത് വന്ന്, അവർ പോലീസുകാരൊക്കെ ആകെ 3-4 ആൾക്കാരും, എനിക്ക് തോന്നുന്നു അവരും അത് വിട്ടുകൊടുത്തു, കാരണം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അങ്ങ് വിട്ടു. അതൊരു ഭയങ്കര രസമുള്ള ഫോട്ടോ ആണ് ശരിക്കും. ആ പടം ഇതൊന്ന് കേരളകൗമുദിയിൽ നമ്മൾ ഫ്രണ്ട് പേജിൽ കൊടുത്തത്, അതിൽ പ്രത്യേകം എഴുതുകയും ചെയ്തു. അതായത് യാദൃശികമായിട്ടാണ് ഈ ഫോട്ടോഗ്രാഫർക്ക് ഈ പടം കിട്ടുന്നത്, കാരണം വേറെ പത്രത്തിലൊന്നും ആ പടം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളത്. ഞാനൊരു 25 കഴിഞ്ഞ് ഞാൻ മനോരമയിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ നെഗറ്റീവൊക്കെ പഴയതൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങനെ ഒരു പടം കണ്ടത്. അപ്പോഴേക്കും ഞാൻ ഫോട്ടോഗ്രാഫിയൊക്കെ കുറച്ചുകൂടെ പഠിച്ച് കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഇതായിരുന്നല്ലോ ഒരു പടം ദൈവമേ എന്നുള്ളൊരു എൻ്റെ മനസ്സിലത് തോന്നി. അതായത് പെട്ടെന്നാണ് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നത് ഈ വിമാനം ഇറങ്ങുന്നതെന്നുള്ള. അപ്പോഴൊക്കെ ഈ ജോലി നടക്കുന്ന സമയത്ത് റൺവേയിലൊക്കെ ഒരുപാട് ആൾക്കാരും ജോലിക്കാരും ഒക്കെ അങ്ങോട്ട് റൺവേ അങ്ങോട്ട് പോകുന്നു, ക്രോസ് ചെയ്യുന്നു, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു, കാരണം പ്രശ്നമൊന്നുമില്ല, പെട്ടെന്നാണ് ഈ വിമാനം വരുന്നതെന്നുള്ളത്. അതായത് കമ്മ്യൂണിക്കേഷൻ സാധനങ്ങളുമായിട്ടാണ് ഈ വിമാനം വരുന്നത്, ഈ എയർപോർട്ടിലേക്കുള്ള യന്ത്രങ്ങൾക്കുമായിട്ടാണ് ഈ വിമാനം ഇറങ്ങുന്നത്. അപ്പോഴാണ് ഈ അനൗൺസ്മെൻറ്റ് വരുന്നതും, പിന്നെ ഈ നാട്ടുകാരൊക്കെ ഈ സകല ആൾക്കാരും വിമാനത്താവളത്തിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കാക്കുന്നത്.

0: ഓക്കെ. പിന്നെ ഇത് ഈ വിമാനം ഇറങ്ങിക്കഴിയുന്നവരെ ആരും റൺവേയിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് റൺവേന്ന് ഈ ബേയിലേക്ക് ഈ വിമാനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ ആൾക്കാരുടെയൊക്കെ നിയന്ത്രണം വിട്ട് വിമാനം തൊട്ടടുത്തല്ലേ, പിന്നെ റൺവേയിലും അല്ലല്ലോ, മുഴുവൻ ആൾക്കാർ ഇതിങ്ങനെ ചക്കമ്മൽ ഈച്ച പൊതിഞ്ഞ മാതിരി തന്നെയാണ് എല്ലാവരും വന്നിട്ട് വിമാനം തൊട്ട് നോക്കുന്നത്. അതിൻ്റെ ഫുൾ ക്രൗഡിൻ്റെ അകത്താണ് വിമാനമുള്ളത്. ഭയങ്കര രസമാണത്. അന്നത്തെ ആൾക്കാരുടെ വേഷവും അതാണ്, കാരണം ലുങ്കി ഉടുത്ത ആൾക്കാരാണ് കൂടുതൽ, ഷർട്ട് ഇടാത്ത ആൾക്കാർ. ഒരു കുഞ്ഞു പെൺകുട്ടി ഉണ്ടായില്ല, ഷർട്ടൊന്നുമില്ല അതിന്, അപ്പോൾ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5-6 വയസ്സുണ്ടാവും. അപ്പോൾ അന്നൊന്നും അതൊരു പ്രശ്നമല്ല ശരിക്കും. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ വിമാനം തിരിച്ചു പോകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു വിമാനമാണ് ഈ വന്നിട്ടുള്ളത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ഏവിയേഷൻ വിമാനമാണ് വന്നത്. അപ്പോൾ ഇത് തിരിച്ച് റൺവേയിലേക്ക് കയറി പോകുമ്പോൾ ആൾക്കാർ മുമ്പിലാരും നിന്നില്ല, വിമാനത്തിൻ്റെ കുറച്ച് ബാക്കിൽ, കുറേ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് വിമാനം സ്റ്റാർട്ട് ചെയ്ത് ഈ സ്പീഡെടുത്ത് പോകാൻ നേരം റൺവേ കൂടെ സ്പീഡ് കൂടി കൂടി കൂടി കൂടി വരുമ്പോൾ ഈ ജനങ്ങളെല്ലാം കൂടെ റൺവേയിലേക്ക് കയറി, കുറേ വിട്ടിട്ടാണെങ്കിലും വിമാനം അങ്ങോട്ട് സ്പീഡ് കൂടുന്നതിന് വിമാനത്തിൻ്റെ ഭയങ്കര സ്പീഡാണല്ലോ, അതിനനുസരിച്ചൊന്നും ആൾക്കാർക്ക് ഭയം പറ്റില്ല. പക്ഷേ ആൾക്കാരതിൻ്റെ പിന്നാലെ അങ്ങ് ഓടുന്നൊരു പടമാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ലോകത്ത് ഇങ്ങനെ ഒരു പടം ഉണ്ടോയെന്ന്, എനിക്ക് അഹങ്കാരമായിട്ടൊന്നും തോന്നരുത്, കാരണം ഞാൻ എവിടെ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ വിമാനം സ്പീഡ് ഓടുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഓടുന്നൊരു പടം, വിമാനം ഏറ്റവും തറ്റത്തും കുറേ ആൾക്കാരതിൻ്റെ പിന്നിലുള്ളൊരു ഫോട്ടോ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു 10-50 പടങ്ങളിൽ ചിലപ്പോൾ ഇതായിരിക്കും ഏറ്റവും മികച്ച പടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഈ വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ട് 1988 ഏപ്രിലിൽ തന്നെയാണ് ഈ വിമാനത്താവളത്തിൻ്റെ ഇനോഗ്രേഷൻ വരുന്നത്. അതിൻ്റെ പടങ്ങൾ വിമാനത്താവളത്തിൽ പുതിയ ഈ ഉദ്ഘാടന വിമാനം വന്നത് ബോംബെയിൽ നിന്നാണ്. ആ വിമാനം ഓടിച്ചു കൊണ്ടുവന്ന 2 മലയാളികളായിരുന്നു, അച്ഛനും മകനും കൂടാണ് അത് ഓടിച്ചു കൊണ്ടു. അതിനുശേഷം വരുന്ന എല്ലാ വിമാനത്തിൻ്റെ, പിന്നെ ഹജ്ജ് വിമാനം 747 400 ചില്ലാനും പേര് കയറുന്ന വിമാനം വരെ ഞാൻ ഈ വിമാനത്താവളത്തിൻ്റെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അവസാനം പിന്നെ ഞാൻ എടുത്തിട്ടുള്ള പടം 2023 ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ വിമാനത്താവളത്തിൻ്റെ മാത്രം ഒരു 2 തവണ ഞാൻ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഒരു വിമാനത്താവളം എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നതെന്നുള്ളതിൻ്റെ മൊത്തം പടങ്ങൾ വെച്ചിട്ട് ഞാൻ എക്സിബിഷൻ നടത്തിയിരുന്നു. ഈ എക്സിബിഷൻ തന്നെ വിമാനത്താവളത്തിൻ്റെ വിമാനത്താവളത്തിലെ ആൾക്കാർ എന്നോട് വാങ്ങിയിട്ട് അവിടെ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു ആ പടങ്ങൾ. പിന്നീട് ഒരു ദിവസം വിളിച്ച് അവരെന്നെ ആദരിച്ചു വിമാനത്താവളത്തിലാണ്. മൊത്തം അവിടുത്തെ എയർപോർട്ട് എൻ്റെ ചീഫും എല്ലാം കൊടുക്കിയിട്ട് എന്നെ ആദരിച്ചിട്ട് എനിക്കൊരു മെമൻറ്റോക്കെ തന്നിട്ടുണ്ട്. അവിടെ ഇപ്പം ഈ വിമാനത്താവളത്തിൽ എൻ്റെ പടങ്ങൾ, പഴയ പടങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പേര് വെച്ചിട്ടില്ല, എൻ്റെ പടങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, വിമാനത്താവളത്തിൻ്റെ അകത്തുണ്ട്. അത് എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു അഭിമാനമാണ് ശരിക്കും.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചത് ഫോട്ടോഗ്രാഫർ പി മുസ്തഫ. ആദ്യമായി
2: ഇന്ത്യയുടെ പ്രിയ ഗായിക എസ് ജാനകി വിട പറഞ്ഞിരിക്കുന്നു. അവരുടെ ഓർമ്മകൾക്കായി ഒരു ഗാനം, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിൽ നിന്ന്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ?
1: ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 റുപ്പീസ് മുതൽ 59,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും. ടി എൻ സി അപ്ലൈ.
3: 103.6 റിയൽ എഫ് എം.

0: വിശേഷങ്ങളുമായി ചെമ്പകപുരം. നാടകരചന കനകദാസ് കൃഷ്ണാലയം. പങ്കെടുക്കുന്നവർ: എം കുഞ്ഞാണ്ടി, ശിവരാമൻ കൊല്ലേരി, മോഹൻ പൂക്കാട്ടിയൂർ, അബു സിർക്കാർ, പി ടി മണികണ്ഠൻ, സി വേണുഗോപാൽ, മായാ നാരായണൻ, ബിന്ദു തോമസ്, സാലി സെബാസ്റ്റിൻ, ഉഷ ജോസഫ്, സരിത് സുകുമാർ, പി സന്ദീപ് കുമാർ, ഷിബിലി. വിശേഷങ്ങളുമായി ചെമ്പകപുരം.
1: Yeah!

0: 그럼 나가는 거지.
1: അജേട്ടാ, എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഓ, എനിക്കിതൊന്നും കാണാൻ വയ്യ.
2: മായ, നീ ഇവിടെ നിൽക്ക, ഞാനൊന്ന് നോക്കി വരാം. ഒരു പക്ഷേ അറിയുന്ന ഒരാരെങ്കിലും ആണെങ്കിലോ? ഇതല്ലേ? അതെ അതെ, അമ്മ തന്നെ, അമ്മ തന്നെ.
1: മോനെ, അജയ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? ഉണ്ണി, നിന്നെ പ്രസവിച്ചത് ഞാനല്ലെങ്കിലും നിനക്ക് ഞാൻ അമ്മയായിരുന്നു. എന്ത് ഉണ്ണി, നീ കരയുകയാണോ? എന്റെ ഉണ്ണി, ഈ അമ്മയ്ക്ക് ഒരപേക്ഷയുള്ളൂ. ആരുമില്ലാത്ത എന്റെ അശ്വതി മോളെ നീ നോക്കണം ഉണ്ണി.
2: എന്താ
1: എന്ത് പറ്റി? ആരാണത്?

0: ചേട്ടൻ ഇരുന്നോളൂ, ഞാൻ ഊണെടുക്കട്ടെ.
1: വേണ്ട മായേ, എനിക്കെന്തോ വിശപ്പില്ല.
0: ഈ അജയേട്ടൻ എന്തു പറ്റി? ഏതോ ഒരു കിഴവി തീവണ്ടിക്ക് മുമ്പിൽ ചാടി. അജയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ, ആ സ്ത്രീ ആരാണ്?
1: ഏത് സ്ത്രീ?
0: തീവണ്ടിക്ക് മുമ്പിൽ ചാടിയ ആ സ്ത്രീ.
1: മായേ, എനിക്കവരറിയാം. ഭാരതിയമ്മ, പ്രസിദ്ധമായ മല്ലശ്ശേരി തറവാടിന്റെ വിളക്കായിരുന്ന ഭാരതിയമ്മ. സ്വാതന്ത്ര്യസമരകാലത്ത് ചെമ്പകപുരം ഗ്രാമത്തിന്റെ ആവേശമായിരുന്ന രാജഗോപാലൻ നായരുടെ സഹധർമ്മിണി. പിന്നെ ഗോപുവിന്റെ, ലഘുവിന്റെയും അശ്വതിക്കുട്ടിയുടെയും അമ്മ. അനാഥനായിരുന്ന എന്നെ ഞാനാക്കിയ എന്റെ അമ്മ. ഒന്നും മനസ്സിലൊന്നും മാറിയുന്നില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തന്നെ തോന്നുന്നു.
2: അശ്വതി, അശ്വതി, ഗോപു, ഈ കുട്ടികളൊക്കെ എവിടെയാണാവോ? അശ്വതി,
3: എന്താ അമ്മേ?
2: എവിടെയായിരുന്നു കുട്ടി ഇതുവരെ? ഇങ്ങോട്ട് വരുവോ? എവിടെ ഗോപു, രഘു, അജയനൊക്കെ? മതം മുളകി ആനയുടെ മാരി തോട്ടും കരയിലും പാടത്തും കളിച്ചു നടക്കുകയായിരിക്കില്ലേ?
3: ഗോപേട്ട ഇത്ര മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ രഘേട്ടനും അജയേട്ടനെയും കൂട്ടി അമ്പലക്കുളത്തില് ആമ്പല പറിക്കാനാന്ന് പറഞ്ഞ് പടിയിറങ്ങി പോണത് കണ്ടു. ആ അമ്മേ, ഇതാ വരണുണ്ട്.
2: വാ മോളെ, ഈ ഉണ്ണിയപ്പം അവർക്ക് കൊടുക്കൂ. ഒരെണ്ണം മോളെ എടുത്തോളൂ കേട്ടോ, അമ്പലത്തിലെ പ്രസാദ.
4: അശ്വതി, എന്താ അത്?
3: അമ്പലത്തിലെ പ്രസാദ, ഉണ്ണിയപ്പം ഒരെണ്ണം ഒരാൾക്ക്.
4: ആ ഉണ്ണിയപ്പം മുഴുവൻ ഇങ്ങോട്ട് താ, ഞാൻ കൊടുക്കാം.
3: വേണ്ട, ഗോപേട്ടൻ കൊടുക്കണ്ട, എന്നോട് തന്നെ കൊടുക്കാനാ അമ്മ പറഞ്ഞത്. ഞാൻ തന്നെ കൊടുക്കാം. രഘേട്ടനോ അജയേട്ടനോ കൈ നീട്ടിക്കേ. ആ അങ്ങനെ, ഒന്ന് രണ്ട്. ഛേ, ഗോപേട്ടാ വിട് വിട്, കൈ വിട് ഗോപേട്ടാ.
4: പൂച്ചക്കണ്ണി, ഇങ്ങോട്ട് താടി, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ മനസ്സിലാവില്ല?
3: അയ്യോ അമ്മേ, ഈ ഗോപേട്ട എന്നെ. അയ്യോ അമ്മേ.
5: ഗോപു, അവള് വിട്, അവള് വിടാൻ.
4: നീ ആരാടാ ചോദിക്കാൻ?
5: ഞാൻ അമ്മയെ വിളിക്കട്ടോ. വിട് വിട് ഗോപു, അശ്വതി വിട് ഗോപു.
4: ഏതാട നിന്റെ അമ്മ? എച്ചില് തിന്നുന്നവനെ ഇനി ഞങ്ങളുടെ വീട്ടിൽ കണ്ടുപോയാൽ ആ നിന്നെ ഞാൻ കൊല്ലും.
5: ഇല്ല ഇല്ല, ഞാൻ പോവുക. ഇനി ഒരിക്കലും മല്ലിശ്ശേരിയിലേക്ക് വരില്ല. ഞാൻ പോവുക.
3: അജേട്ടാ പോവരുത്. അജേട്ടാ
4: പോട്ടടി, അവൻ പോന്നെ പോട്ടെ.
3: അമ്മേ അമ്മേ.
2: എന്താ കുട്ടിയെ, എന്തുണ്ടായി?
3: ഗോപേട്ടെ,
2: ഗോപേട്ടെ,
3: അജേട്ടനെ.
2: എന്തുണ്ടായി എന്ന് പറയൂ, എന്താ ഉണ്ടായത്?
3: അടിച്ചടിച്ച് ഇനി ഇവിടേക്ക് വന്നാ കൊല്ലോന്ന് പറഞ്ഞു.
2: എന്നിട്ട് അജയൻ എവിടെ?
3: ആ തോട്ടിങ്കരയിലെ അടുത്തേക്ക് പോയി.

0: അജയ ഇങ്ങോട്ട് വാ മോനെ, നോക്കിയേ അമ്മേലി വിളിക്കുന്നത്. മോൻ വരൂ.
1: ഇല്ല,
0: എഴുന്നേൽക്കുന്നില്ല.
1: ഞാൻ വരില്ല, ഞാൻ എച്ചില് തിന്നുന്നവന.
0: എന്തൊക്കെയാ നീ പറയണത്? എഴുന്നേൽക്കു കുട്ടാ.
1: ആ എലിഞ്ഞ മരത്തിന്റെ ചുവട്ടിലെ ഒഴുക്കിലാണത്രേ എന്റെ അമ്മ മരിച്ചത്. എന്നെ കാണാൻ അവിടെ അമ്മ വരാറുണ്ടെന്ന് പത്മാവതി അടുത്തി പറഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുക.
0: എന്റെ ഈശ്വര, ഈ പത്മാവതി എന്തിനാണ് ഈ കുട്ടിയോട് ഇതൊക്കെ പറഞ്ഞത്? വാ കുട്ടൻ വരൂ, മോൻ ഇങ്ങോട്ട് വരൂ. വരാനല്ലേ പറഞ്ഞത്, വരൂ ഉണ്ണി.
2: വാ ചേട്ടാ വാ. അങ്ങനെ എഴുന്നേൽത്തി വരൂന്നേ.
0: വരൂ മോൻ വരൂ.
3: അജയേട്ടാ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്?
4: ചെമ്പകപുരം ഗ്രാമവും മല്ലേശ്വരി തറവാടും എല്ലാം എല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്നു.
3: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്ത് ദുരന്തമാ ആ വീടിന് സംഭവിച്ചത്?
4: ഞാൻ അറിയാതെ വർഷങ്ങൾ കടന്നുപോയി. ചെമ്പകപുരം ഹൈസ്കൂളിൽ നിന്ന് ക്ലാസ് അവിടെ പാസ്സായ എന്നെ തുടർന്ന് കോളേജിൽ അയച്ചതും പഠിപ്പിച്ചതും എല്ലാം അവരായിരുന്നു. എന്റെ അമ്മ നഷ്ടപ്പെട്ട ദുഃഖം അവരെന്നെ ഒരിക്കലും അറിയിച്ചിരുന്നില്ല. പത്രം ഓഫീസിൽ ജോലി കിട്ടിയതിനു ശേഷം എനിക്ക് അവരോട് യാത്ര പറയേണ്ടി വന്നു. പിന്നെ പിന്നെ ഞാൻ ആരെയും കണ്ടില്ല, കാണാൻ കഴിഞ്ഞില്ല.
3: പിന്നെ കവിത എഴുതുന്ന ഒരു അശ്വതിയെ പറ്റി അജയേട്ടൻ മുമ്പ് പറഞ്ഞത്?
4: അതെ, കുറെ മുമ്പ് ഒരു സർവകലാശാല യുവജനോത്സവം നടന്നു. കവിതാരചനയ്ക്കും ആലാപനത്തിനും എന്റെ അശ്വതിക്കുട്ടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. പത്രപ്രതിനിധി എന്ന നിലയിൽ അവളെ ഇന്റർവ്യൂ ചെയ്തത് ഞാനായിരുന്നു.

0: ഒരു മത്സരഫലം കൂടി. മലയാളം കവിതാ രചനയിലും ആലാപനത്തിലും ഒന്നാം സ്ഥാനം നേടിയത് കുമാരി അശ്വതി, ചെമ്പകപുരം കോളേജ്.
1: നമസ്കാരം അശ്വതി.
2: നമസ്കാരം അജേട്ടൻ. അജേട്ടനല്ലേ?
1: എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരുപാട് അറിയാനും പറയാനും ഉണ്ട്. എന്തായാലും ഇന്റർവ്യൂ കഴിയട്ടെ, എന്നിട്ടാവാം ബാക്കി വീട്ടുകാര്യങ്ങൾ. അശ്വതി ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
2: മലയാള സാഹിത്യം അവസാന വർഷ BA.
1: ഏതൊക്കെ ഇനത്തിനാ ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്?
2: കവിതാ രചനയിലും പാരായണത്തിലും.
1: കൺഗ്രാജുലേഷൻസ്. ആ കവിതയുടെ കുറച്ച് വരികൾ ഒന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്. വിഷമമില്ലെങ്കിൽ?
2: ഓ, എന്ത് വിഷമം!

0: മതി. ഡിഗ്രിക്ക് ശേഷം ഭാവി പരിപാടികൾ? അശ്വതി, എന്താ ഇത്? എന്താ ഉണ്ടായത്? പോട്ടെ പോട്ടെ, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷങ്ങളെ ഉള്ളൂ, വിശേഷങ്ങൾ കുമിഞ്ഞുകൂടിയപ്പോൾ എന്റെ വീട് ശൂന്യമായ ചേട്ടാ.
0: അമ്മയ്ക്ക് വച്ചനും സുഖം തന്നെയല്ലേ? ഗോപും രഘുവും എന്തു ചെയ്യണു?
1: എന്തു പറയണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു അപരിചിതനായ പത്രപ്രവർത്തനോടല്ല സംസാരിക്കുന്നത്, എന്റെ ഏട്ടനോടാണ്.
0: പറയൂ അനിയത്തി, എന്താ പറ്റിയത്?
1: ഗോപേട്ടന്റെ വിവാഹം കഴിഞ്ഞു, അതോടെ എനിക്കെന്റെ മൂത്ത സഹോദരൻ നഷ്ടപ്പെടുകയായിരുന്നു. പണവും പ്രതാപവും സൃഷ്ടിച്ച സംസ്കാരത്തിന്റെ സന്തതിയായ ഒരു കോടീശ്വരന്റെ ഏക മകളായിരുന്നു ഗോപേട്ടന്റെ ഭാര്യ.

0: തികച്ചു മന്യമായ ഒരു ജീവിതശൈലി വീട്ടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി.
1: എന്നെ
2: വിളിച്ചോ?
1: വിളിച്ചു. ഗോപു വന്നോ?
2: അകത്തുണ്ട്, ഞാൻ പോയി വിളിക്കാം.
3: അച്ഛൻ എന്നെ വിളിച്ചോ?
1: വിളിച്ചു വിളിച്ചു. ഇങ്ങടുത്തു വന്ന് നിൽക്ക്, നിന്റെ മുഖം ശരിക്കുന്ന് കാണട്ടെ.
3: എന്താ പതിവിന് വിപരീതമായി ഒരു മുഖം കാണൽ?
1: നിന്റെ മുഖത്തെന്തെങ്കിലും ഭാവമാറ്റമുണ്ടോ എന്നറിയാനാ. ഗോപു, സമയം എത്രയായെന്നറിയാവൂ?
3: അച്ഛനെന്താ സമയത്തെപ്പറ്റി പുതിയൊരു ചിന്ത? സമയം 8 മണി കഴിഞ്ഞു.
1: അച്ഛന് സമയത്തെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ട്, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. പക്ഷേ നിനക്കോ നിന്റെ പരിഷ്കാരിയായ മോഡേൺ ഭാര്യയ്ക്കോ സമയത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല.
3: ഇതിലിപ്പം എന്തിരിക്കുന്നു? അവളൊരു പക്ഷെ വല്ല ക്ലബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലോ പോയിരിക്കും. അത്തരം ഒരു അന്തരീക്ഷത്തിലല്ലേ അവൾ വളർന്നത്? പിന്നെ എനിക്കില്ലാത്ത സമയബോധം അച്ഛന് വേണമെന്നില്ല. അവൾ എന്റെ ഭാര്യയാണ്.
1: മാമടക്കട, നിനക്കറിയോ ഈ ഗ്രാമത്തെ വിറപ്പിച്ച സിംഹമായിരുന്നു ഞാൻ. ബ്രിട്ടീഷുകാരുടെ തോക്കിനും ലാത്തിക്കും കീടങ്ങാത്ത മനസ്സായിരുന്നു എന്റേത്. മല്ലിശ്ശേരി രാജഗോപാലൻ നായരുടെ മക്കൾക്ക് സമയബോധം വേണം എന്നെനിക്ക് നിർബന്ധമുണ്ട്.
3: അസാധാരണമായ സമയനിഷ്ഠയും ലളിത ജീവിതവും, എന്നിട്ട് രാജഗോപാലൻ നായർ എന്ത് നേടി?
0: ഗോപേട്ടാ, തല മറന്ന് എണ്ണ വേക്കരുത്.
3: ഓടി വരുന്നു.
1: അശ്വതി, അകത്തുപോ. നമ്മുടെ ഭാഷ ഇവനും ഇവന്റെ ഭാര്യയ്ക്കും മനസ്സിലാവില്ല. സിന്ധു, അവിടെ നിൽക്കെ. എവിടെയായിരുന്നു നീ ഇതുവരെ?
0: എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനു അന്വേഷിക്കണം?
1: നിന്റെ ഹസ്ബൻഡിന് നിന്നെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കുന്നു.
0: ഞാൻ എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എനിക്കൊരു ഭർത്താവുണ്ട്, ഭർത്താവിന്റെ അച്ഛൻ എന്നെ ഭരിക്കണ്ട. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, എനിക്കത് ഇഷ്ടമല്ല.
1: നിർത്തടി. ക്ലബും അഴിഞ്ഞാട്ടവും കഴിഞ്ഞ് അർദ്ധരാത്രി തറവാട്ടിൽ കയറുമെന്ന് എന്നെ ഭരിക്കുന്നു. എന്റെ മകൻ ഗോപകുമാരൻ എന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നു, എന്നാൽ എന്നെ അതിന് കിട്ടില്ല. മനസ്സിലായിക്കോളൂ.
0: ഗോപേട്ടാ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ മനുഷ്യനോട് നാവ് അടക്കാൻ പറയണം.
1: ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറയാം, സംസ്കാരമില്ലാത്ത ഭാഷ മേലാൽ എന്റെ നേരെ പ്രയോഗിക്കരുത്.
3: അച്ഛാ, അല്പം കൂടി മാന്യമായി സംസാരിക്കണം.
0: ഈ മനുഷ്യനോട് ഞാൻ സംസാരിക്കാം. മിസ്റ്റർ രാജഗോപാലൻ നായർ, ഒച്ചയെടുത്ത് ഈ സിന്ധുവിനെ പേടിപ്പിക്കരുത്. ഇതിനേക്കാൾ ശബ്ദത്തിൽ കുരയ്ക്കുന്ന പട്ടികൾ എന്റെ വീട്ടിലുണ്ട്.
1: ഇനി
3: സിന്ധുവിനെ തൊടരുതെന്നാ ഞാൻ പറഞ്ഞത്.
1: എന്ത് തൊട്ടാൻ?
3: അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല.

0: ഗോപു പിന്നീട് എന്ത് ചെയ്തു?
1: അന്ന് പടിയിറങ്ങിപ്പോയ ഗോപേട്ടനും ഭാര്യയും പിന്നെ തിരിച്ചു വന്നതേയില്ല.
0: അശ്വതി, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാം ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു.
1: ഇനി ഏത് ചോദ്യത്തിനും ഉത്തരം ഒരേ ഒരു രഘുവേട്ടനാണ്. ഒന്നിനു പിറകെ ഒന്നായി വന്ന ദുരന്തങ്ങളുടെ ക്ഷതമേറ്റിട്ടും പ്രതാപും ശക്തിയും ക്ഷയിച്ച ഈ തറവാട്ടിൽ വെറും നോക്കുകുത്തികളായി മാറി ഞങ്ങൾക്ക് വേണ്ടി പതരാത്ത മനസ്സോടെ നമ്മുടെ രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയിൽ അതിരില്ലാത്ത പ്രതീക്ഷകളുമായി എന്റെ രഘുവേട്ടൻ, അതെ രഘുവേട്ടൻ മാത്രമാണ് ഇനി ഏക ഉത്തരം.
0: എന്നും അശ്വതിക്ക് തണലായി ഈ അജയേട്ടനുണ്ടാവും. അല്പം സാവകാശം കിട്ടട്ടെ. കണ്ണു അടക്കോട്ടെ. ഞാൻ വരട്ടെ. വരട്ടെ മോളെ. പിന്നെ ഞാൻ ഒരു ദിവസം മല്ലിശ്ശേരി വരും. മായേ,

0: നീ എന്താ ഒന്നും മിണ്ടാത്തത്?
1: ഏ ആ ഒന്നുമില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ലെങ്കിലും അശ്വതി എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നു. എന്തിനാണാവോ ആ അമ്മ?
0: ഏതോ ദുർവിധി അമ്മ നഷ്ടപ്പെട്ട എന്റെ അനിയത്തിയുടെ വിലാപം ഞാനിവിടെ കേൾക്കുന്നു. ഇല്ല അശ്വതി, എനിക്കറിയാൻ പാടില്ല. രഘുവിന് വിവരമറിയിച്ച് അശ്വതിയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കണം. ഒരു നല്ല ചെറുപ്പക്കാരന്റെ കയ്യിൽ നമുക്ക് അശ്വതിക്കുട്ടി ഏൽപ്പിക്കണം. എന്നാലേ എന്റെ മനസ്സ് ശാന്തമാകൂ.

0: കിങ്ങിന് കെട്ടിയ എന്റെ ബാല്യം ഇവിടെയായിരുന്നു.
1: അശ്വതിയുടെ ആ അമ്പലക്കുളത്തിൽ എങ്ങനെ കാണും?
2: ആമ്പൽപ്പൂ വർക്കിയോ പൂച്ചക്കണ്ണി?
1: എടാ പൂച്ചക്കണ്ണിന്ന് വിളിക്കണ്ട, അവള്
2: അവളല്ലേ എന്നെ കൊല്ലാൻ പോകുന്നത്. ഓടോ,
1: ഒത്തിരി തെച്ചിപ്പോണ്ടല്ലോ.
2: അശ്വതി കിട്ടിക്കാ.
0: ഈ തെച്ചിമരത്തിൽ നിന്നായിരുന്നു ഞാൻ അന്ന് അശ്വതിക്ക് പൂ പറിച്ചു കൊടുത്തിരുന്നത്. ഇല്ല, ഈ ഇടവഴിക്കൊന്നും ഒരു മാറ്റവും സംഭവിച്ചില്ല. ആ അന്നൊരിക്കൽ മതിലിൽ തൂങ്ങിക്കിടന്ന കാട്ടുവള്ളി കണ്ട് പാമ്പാണെന്ന് കരുതി അശ്വതി കുട്ടി പേടിച്ചു കരഞ്ഞതും ആളുകൾ ഓടിയെത്തിയതും.
2: അജയേട്ടൻ എന്തിനാ ഇങ്ങനെ സ്വയം
0: ചിരിക്കണേ? ഒന്നുമില്ല ഒന്നുമില്ല മായ. ആ നീ വേഗം നടക്ക്.
2: ഓ, നടന്ന് നടന്ന് എന്റെ കാല് കുഴഞ്ഞു.
0: ചുറ്റും നോക്കി നടക്കാ, നീ താഴോട്ട് നോക്കി നടക്ക്, ഇല്ലെങ്കിലേ പട്ടണക്കാരി കാലി ഒഴുതി വീഴും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല.
2: ആരോ വരുന്നുണ്ട്.
0: മുഹമ്മദ് കാ കുട്ടിയൊക്കെ നരച്ചല്ലോ പാവം. എന്നാലും ആ പഴയ ഊർജസ്വര നഷ്ടപ്പെട്ടിട്ടില്ല. മായേ, ഞങ്ങൾ അയാളെ പടച്ചോൻ കാക്കാന്നാ വിളിക്ക.
2: പടച്ചോൻ കാക്കയോ? അതെന്താ അങ്ങനെ?
0: പടച്ചോനെ പോലെ നല്ല മനുഷ്യനാ, എല്ലാവർക്കും വലിയ ഇഷ്ടാ. അതുകൊണ്ടന്നെ പടച്ചോൻ കാക്ക. ഞാൻ അജയൻ, മല്ലിശ്ശേരിയിലെ.
3: എന്റെ മോനെ, അന്നെ മനസ്സിലാവുന്നില്ലല്ലോ, വല്ലാതെ അങ്ങ് മാറിപ്പോയല്ലോ. അല്ല, ഇപ്പങ്ങോട്ടാ.
0: ഒന്ന് മല്ലിശ്ശേരി വരെ പോകണം, അശ്വതിയെ കാണണം, പിന്നെ എല്ലാവരെയും. ഉണ്ടുമുറങ്ങിയും കളിച്ചും ചിരിച്ചും വളർന്നു വിടല്ലേ. എന്താ മോനക്ക, എന്തിനാ കരയുന്ന?
3: ഒന്നും അറിയില്ലല്ലേ മോനെ.
0: എന്താ എന്താ മുമ്മുതുക്ക, പറയൂ, വേഗം പറയൂ.
3: മൂത്ത മോനെ, ഓന്റെ കെട്ടിയോളെ താളത്തിന് തുള്ളി നാരെയും തല്ലി വീട് വിട്ടുപോയി. ഒരു കാലത്ത് സിമ്മക്കുട്ടിയായിരുന്ന നായര് അതോടെ തളർന്നു മോനെ. ആ പിന്നെ കുറേ കാലം അങ്ങനെ ഒരു കിടപ്പ. നമ്മളെ വിഷയ വലിയ മനുഷ്യൻ പോയി മോനെ, പോയി. പിന്നെ കുടുംബത്തിന്റെ താങ്ങ് രോഗിയായിരുന്നെന്ന് മോൻ അറിയാലോ. ഇത്തിരി പോന്ന കുട്ടിയാണ് കാലം മുതല്. ആ തറവാട്ടിൽ നിന്ന് ഉണ്ടും ഉറങ്ങിയും ജീവിച്ചു പോന്ന ഈ പടച്ചോൻ കാക്കാനെ വെറുതെ വിട്ട ദൈവം തറവാടിനോട് ദയ കാണിച്ചില്ല മോനെ. നമ്മളിപ്പോഴും ഓർക്കുക,

0: അശ്വതി, അശ്വതി വായന നിർത്തിയിട്ട് ഒന്ന് ചെന്ന് നോക്കൂ, പുറത്ത് ആരോ വന്നിട്ടുണ്ട്.
1: അമ്മേ, ദാ ഒരു കത്തുണ്ട്.
0: ആഹാ, രഘുവിന്റെ കത്താണെന്നാ തോന്നുന്നത്. ഒന്ന് ഉറക്കെ വായിക്കൂ. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ മോ

0: സുഖായിരിക്കാവോ?
1: രഘുവേട്ടന്റെ കത്ത് തന്നെയാ അമ്മേ.
0: ഒന്ന് വേഗം അങ്ങോട്ട് വായിക്കൂ കുട്ടി.
2: പ്രിയപ്പെട്ട അമ്മയ്ക്ക് അശ്വതിക്കും, സുഖമല്ലേ അമ്മയ്ക്ക്? എഴുത്ത് കാണാത്തത് കൊണ്ട് പിണങ്ങിയിരിക്കുകയായിരിക്കും എന്നറിയാം. ഭയങ്കര ജോലി തിരക്കായിരുന്നു. ഇവിടെ എനിക്ക് സുഖം തന്നെ. അമ്മയെയും അശ്വതിയെയും കാണാത്തത് കൊണ്ടുള്ള വിഷമമല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയിൽ മാതൃരാജ്യത്തിന് കാവൽക്കാരനായി നിൽക്കുന്നു എന്നത് അച്ഛന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്ന കാര്യമാണ്. അമ്മ മറ്റൊന്നും ഓർത്ത് വിഷമിക്കരുത്. ചെമ്പകോരം ക്ഷേത്രത്തിലെ ഉത്സവം അടുത്തില്ലേ? കുംഭം 10-നാണെന്നറിയാം. ഈ വർഷ ഉത്സവത്തിന് അമ്മയുടെ കൂടെ ഞാനും ഉണ്ടാവും. അശ്വതിക്കുട്ടിക്ക് വള എന്റെ വകയായിരിക്കും. അശ്വതിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്നറിഞ്ഞതിൽ എന്തു സന്തോഷമാണെന്നോ. എന്റെ കവയിത്രി അനിയത്തിക്ക് ഒരു കാശ്മീരി സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും ലീവ് കിട്ടുമെന്ന് ഉറപ്പാണ്. ഗോപേട്ടന്റെ വിവരം അന്വേഷിക്കുന്നില്ല. കഷ്ടം. എന്താ ചെയ്യുക? നമ്മുടെ പടച്ചാൻകാക്കാനോട് അന്വേഷണം പറയണേ. അശ്വതിയുടെ ഭാവി പരിപാടി ഞാൻ വന്നിട്ടാവാം. ഇനി രണ്ടാഴ്ചയല്ലേ ഉള്ളൂ. ഞാൻ ഓടിയെത്തും. കൊതിയിരുവോളം അമ്മയെയും അശ്വതിയെയും കാണാമല്ലോ.
1: ഇന്ന് മുതൽ ഇനി കൃത്യം രണ്ടാഴ്ച. പിന്നെ എന്തായാലും രഘുവേട്ടൻ ചുരുങ്ങിയത് 2 മാസമെങ്കിലും ഇവിടെ കാണും. വന്നാ ഒരിടത്തും പോകണ്ടാന്ന് പറയാം. എന്താ?

0: ഈ വർഷം ഇത്തിരി കേമായിട്ട് തന്നെയാണെന്നാ തോന്നുന്നത്. ഭയങ്കര തിരക്കാത്ര അവിടെ.
1: അമ്മ എങ്ങോട്ടാ ഇങ്ങനെ കിഴക്കോട്ട് തന്നെ നോക്കിയിരിക്കുന്നത്? രഘുവേട്ടൻ എന്താ, വഴിയൊന്നും അറിയില്ലേ?
0: ഞാൻ അവന്റെ അമ്മയല്ലേ അശ്വതി. ആ നീ പോയിട്ട് ഊണ് കഴിച്ചോളൂ.
1: രഘുവേട്ടൻ വന്നിട്ടേ ഊണ് കഴിക്കൂ എന്നല്ലേ അമ്മയുടെ വാശി. എനിക്ക് വന്നിട്ട് മതി.
0: പത്മാവതി ഇന്ദുവും ഇതുവരെ വന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെ ഒഴിച്ച് ഒരാളെ ഇന്ന് മഷീട്ട് നോക്കിയാ കാണുവോ? ഉത്സവല്ലേ.
1: നമുക്ക് ഉത്സവം ഇവിടെയല്ലേ അമ്മേ. രഘുവേട്ടൻ വരട്ടെ.
0: അശ്വതി ആരാ വരുന്നത്? രണ്ടാളുണ്ടല്ലോ.
1: അമ്മേ രഘുവേട്ടൻ അല്ലെന്നാ തോന്നണത്. രഘുവേട്ടന്റെ നടത്തം ഇതുപോലെയല്ലോ. രണ്ടാളും പട്ടാളവേഷത്തിൽ തന്നെയാണ്.
2: മല്ലിശ്ശേരി.
1: ആ അതെ ഇത് തന്നെ. വരൂ ഇരിക്കൂ.
0: എവിടുന്നാ, എന്താ കാര്യം?
2: ഞങ്ങൾ രഘുവിന്റെ കൂടെ കാശ്മീരിൽ ജോലി ചെയ്യുന്നവരാണ്.
0: ഉവ്വ എന്ത് പറ്റി എന്റെ മോന്? എന്റെ മോൻ എവിടെ? ഏ എന്റെ ഉണ്ണിക്ക് എന്ത് പറ്റി?
1: രഘുവേട്ടൻ എവിടെ? എന്ത് പറ്റി എന്റെ രഘുവേട്ടന്?
2: അമ്മ വിഷമിക്കരുത്, ഈ പെട്ടി രഘുവിന്റേതാണ്. ഇവിടെ വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രഘു. രഘുവിനെ പോലെ ഞങ്ങളും അമ്മയുടെ മക്കളല്ലേ. അപ്രതീക്ഷിതമായി താമസ സ്ഥലത്തുണ്ടായ ഒരു സ്ഫോടനം.
0: എന്താ
2: രഘുവിന്റെ ജീവിതം?

0: കണ്ടു നിൽക്കാനാവില്ല മോനെ, കരഞ്ഞു കരഞ്ഞു ഞാൻ മരിക്കാനായി. ആ അമ്മയുടെ അശ്വതിക്കുട്ടിയുടെ സ്ഥിതി പറയണോ? ഭാരതി അമ്മക്ക് സമനില തെറ്റി, തറവാട് വിട്ട് ഓടിപ്പോയി.
1: വേണ്ട മുമുക്ക, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. വരൂ വരൂ, നമുക്ക് അശ്വതിയുടെ അടുത്തേക്ക് പോവാം.
0: അജയ മോൻ വൈകിപ്പോയി. ഇന്നലെ നാട്ടുകാരെല്ലാരും കൂടി അശ്വതിക്കുട്ടിയെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മല്ലിശ്ശേരി തറവാട്ടിന്റെ വാതിൽ അടച്ചു പൂട്ടി.
1: മേ കമിൻ സർ.
2: യെസ്
1: ഡോക്ടർ, ഞാൻ അജയൻ. എനിക്ക് ഇന്നലെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത അശ്വതി ഒന്ന് കാണണം.
2: മിസ്റ്റർ അജയൻ, നിങ്ങൾക്ക് അശ്വതിയെ കാണാം, പക്ഷേ ഒരു കാരണവശാലും അവളെ വിളിക്കുകയോ സംസാരിക്കുകയോ പാടില്ല.
1: ശരി
2: വരൂ.
3: അതാ
2: ആ സെല്ലിൽ ഇരുമ്പിഴി പിടിച്ച് പാടുന്നതാണ് നിങ്ങളുടെ അശ്വതി.
1: എന്റെ അശ്വതി.

മരവിച്ച മരവിച്ച മനസ്സിന്റെ മൗനദുഃഖവും പേറിയതാ. ഇതാ നിന്റെ അജിയേട്ടൻ. ഒരു വിത്തുമ്പൽ പോലും ഈ അജിയേട്ടന് ഇനി താങ്ങാനാവില്ലേ കുട്ടി? അശ്വതി, ഞാൻ പോകുന്നു. അസ്വസ്ഥമായ മനസ്സോടെ എന്റെ അജിയേട്ടൻ പോകുന്നു കുട്ടി.

വിശേഷങ്ങളുമായി ചെമ്പകപുരം. നാടകം സമാപിച്ചു. രചന കനകദാസ് കൃഷ്ണാലയം. സംവിധാനം ഖാൻ കാബിൽ. ഇതിൽ പങ്കെടുത്തവർ എം കുഞ്ഞാണ്ടി, ശിവരാമൻ കൊല്ലേരി, മോഹൻ പൂക്കാട്ടിയൂർ, അബു സിർക്കാർ, പി ടി മണികണ്ഠൻ, സി വേണുഗോപാൽ, മായ നാരായണൻ, ബിന്ദു തോമസ്, സാലി സെബാസ്റ്റിൻ, ഉഷ ജോസഫ്, സരിത് സുകുമാർ, പി സന്ദീപ് കുമാർ, ഷിബിലി.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്
6: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
9: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
10: പുത്തലത്ത് കണ്ണാശുപത്രി.
11: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
12: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
13: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
14: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
15: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സി എച്ച് ക്രോസ് റോഡ് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
16: സമയം 10:00. FM പ്രധാന വാർത്തകൾ. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ 20 ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ സ്വന്തമാക്കി. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ ബാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. ആലപ്പുഴ പൊന്നമടക്കായലിൽ അടുത്ത മാസം 22 നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP

പ്രകാശനം ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇംഗ്ലണ്ടിനെതിരായ 5th T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 258 റൺസ് വിജയലക്ഷ്യം. ഇംഗ്ലണ്ടിനായി ജോസ് ബട്ട്ലർ സെഞ്ചുറി നേടി. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയമുള്ളവരെ, മലയാളത്തിൻ്റെ, ഭാരതത്തിൻ്റെ പ്രിയ ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രഞ്ജിനി ആരംഭിക്കുകയാണ്. പ്രിയരെ, ഇന്നത്തെ രഞ്ജിനിയിൽ എസ് ജാനകിയുടെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അതിനാൽ ജാനകിയുടെ ഗാനങ്ങൾ ആവശ്യപ്പെടാൻ താല്പര്യപ്പെടുന്നു. ഇന്നാദ്യം മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം.

ഇനി മൂടൽ മഞ്ഞ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. പി ഭാസ്കരൻ്റെ വരികൾക്ക് ഉഷാ ഖന്നയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു വടക്കേ വാവനൂരിൽ നിന്നും പി വി മുഹമ്മദ്.

ഇനി ആഷിക്കുളവണ്ണ, സതീഷ് പയ്യന്നൂർ എന്നിവർ ആവശ്യപ്പെട്ട ഇഷ്ടഗാനം ആരാത്രി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. പൂച്ചൽഘാതന വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

ഇനി കൂടെവിടെ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്, ഒ എൻ വി കുറുപ്പിന് വരികൾക്ക് ജോൺസന്റെ സംഗീതം, ചിത്രം പൊന്നുരുക്കും പൂക്കാലം. ഈ ഗാനം ആവശ്യപ്പെടുന്നു കണ്ണൂരിൽ നിന്നും ഷജിൽ.

ഇനി നഗരമേ നന്ദി. ഈ ചിത്രത്തിൽ എസ് ജാനകി പാടിയത്, പി ഭാസ്കരൻ വരികൾക്ക് കെ രാഘവൻ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു തങ്കമണി മാലാപ്പറമ്പിൽ നിന്നും.

ഇനി ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വി കുറുപ്പിന് വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു ബിജു തലയാട്.

ഇനി എസ് ജാനകിയും എസ് പി ബാലസുബ്രഹ്മണ്യവും പാടിയൊരു ഗാനം. വൈരമുത്തുവിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം കർണ. ഈ ഗാനത്തിനെ കാതോർക്കുന്നു നടുവനൂരിൽ നിന്നും അതുല്യ.

ഇനി ജെസ്സി കൊടുങ്ങല്ലൂർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ നിന്ന്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം.

ഇനി ചെലവൂരിൽ നിന്നും മുരളി, അഞ്ജലി എന്നിവർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം അമ്മയെ കാണാൻ എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

ഇനി തമ്പുരു മുക്കം, പി മോഹൻദാസ്, രേഖ ഹരിപ്പാട് എന്നിവർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന ചിത്രത്തിൽ പി ഭാസ്കരനും എം എസ് ബാബരാജും ഒരുക്കിയത്.